0: ശ്രുതിമധുരത്തിൽ ഇന്ന് കേട്ടത് സ്വയം തേടി അലയുന്ന മനുഷ്യന്റെ മനോഗതങ്ങൾ വിഷയമാക്കിയ ഗാനങ്ങൾ. ശ്രുതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കേസ് ഗോപിനാഥൻ.
3: ആധുനിക കാലത്തെ ജീവിതക്രമങ്ങൾ ചെറുപ്പക്കാരെ പോലും

0: ജീവിതചര്യ രോഗങ്ങളിൽ കൊണ്ടെത്തിക്കും. കുടുംബത്തിലെയും കർമ്മമേഖലയിലെയും സമ്മർദ്ദങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ജീവിതചര്യ രോഗങ്ങളിൽ കൂടുതലായി സാധാരണക്കാരെ അലട്ടുന്നത് വായുകോപവും മലബന്ധവുമാണ്. മലബന്ധം ക്രമേണ അർശസ് രോഗത്തിലേക്ക് മാറും. മലം പോകാതെ കുടലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി കുടലിൽ മാലിന്യങ്ങൾ അടിയുമ്പോൾ വൻകുടലിൽ ഗ്യാസ് നിറഞ്ഞ് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും. സകലവിധ രോഗങ്ങളുടെയും മൂലകാരണം മലബന്ധമാണ്. അതിനാൽ ഡോക്ടർമാർ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുമ്പോൾ മലം ഇളക്കിക്കളഞ്ഞ് ഉദരശുദ്ധി വരുത്തുന്നതിനുള്ള മരുന്നുകൂടി കൊടുക്കാറുണ്ട്. മലബന്ധം നീണ്ടുനിന്നാൽ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് കാരണം രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതോടെ അനവധി രോഗങ്ങൾ ഒന്നൊന്നായി ബാധിക്കുന്നു. രക്തത്തിൽ ക്ഷാരാംശം കുറഞ്ഞ് അമ്ലാംശം വർദ്ധിക്കുന്നു. ഇത് കാരണം തലകറക്കം, തലവേദന, ഗ്യാസ് ട്രബിൾ, വിളർച്ച, ഉന്മേഷക്കുറവ്, ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കർമ്മനിരതരാവാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും സാധാരണ ഉണ്ടാകാറുണ്ട്. കുടലിലും അതിനോടനുബന്ധിച്ച ഭാഗങ്ങളിലും രക്തസഞ്ചാരവും പേശിചലനങ്ങളും കുറയുമ്പോഴാണ് ഈ രോഗങ്ങൾ പിടിപെടാൻ തുടങ്ങുന്നത്. ഇരുന്ന് ജോലി ചെയ്യുന്നവർ, വ്യായാമക്കുറവുള്ളവർ, കുടവയറുള്ളവർ, ആഹാരകാര്യങ്ങളിൽ അശ്രദ്ധയുള്ളവർ, ഇവരിലാണ് ഏറിയ കൂറും മലബന്ധവും ഗ്യാസ് ട്രബിളും അർശസും പിടിപെട്ട് കാണുന്നത്. ഇത്തരം അസുഖങ്ങൾക്ക് വ്യായാമങ്ങൾ വളരെ നല്ലതാണ്. എങ്കിലും ഉദരജലനം നൽകുന്ന വ്യായാമങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. കുടവയർ അനവധി രോഗങ്ങളുടെ കേന്ദ്രമാണ്. അതിനാൽ ഉദരരോഗത്തിന്റെ ആരോഗ്യ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണണം. മരുന്ന് സേവനം താൽക്കാലിക മലശോധന തരുമെങ്കിലും കുടലിന്റെ പ്രവർത്തനശേഷിയെ കുറയ്ക്കും. അതിനാണ് ഡോക്ടർമാർ ഇവർക്ക് വ്യായാമം നിർദ്ദേശിക്കുന്നത്. ഇത് വൻകുടലിനും അതിനോടനുബന്ധിച്ച രോഗമായതിനാൽ അവിടെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനശേഷിയെ വർദ്ധിപ്പിക്കാൻ പറ്റിയ യോഗാവ്യായാമങ്ങളാണ് ഏറ്റവും ആവശ്യം. ചില ലഘു പ്രാണായാമങ്ങളും പവനമുക്താസനം, വജ്രാസനം, പശ്ചിമോത്തനാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങളും തുടർച്ചയായി പരിശീലിച്ചാൽ ഇത്തരം രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം. പവന മുക്താസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. യോഗാ മാറ്റിൽ കാലുകൾ നീട്ടി മലർന്ന് കിടക്കുക. വലതുകാൽ പൊക്കി മുട്ടു മടക്കി തല ഉയർത്തി മടക്കിയ കാലിനെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റി ശ്വാസമെടുത്തുകൊണ്ട് ആ കാലിനെ നെഞ്ചോട് അമർത്തി കൊണ്ടുവരിക. തല ഉയർത്തി മുഖം മുട്ടോട് ചേർക്കുക. അല്പനേരം ആ സ്ഥിതിയിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് തല പിന്നോക്കം കൊണ്ടുവരികയും കാല് മാറ്റിലേക്കും കൊണ്ടുവരിക. ഇതേവിധം ഇടതുകാലിലും ചെയ്യാം. നല്ല പരിശീലനമായാൽ രണ്ടു കാലും ഒരുമിച്ച് ഈ വിധം ചെയ്യാം.
1: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം വരികളെഴുതി ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാദ്യം, ചിത്രം താലോലം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
0: ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ നമ്മൾ. ദക്ഷിണാഫ്രിക്കയിൽ നിലവിൽ വന്ന ഒരു കരി നിയമത്തിനെതിരെ ഗാന്ധിജി സമരം ചെയ്യുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ചില നിബന്ധനകളോടെ അദ്ദേഹത്തെ വിട്ടയച്ച ദക്ഷിണാഫ്രിക്കയിലെ അധികാരികൾ ഒരു സന്ധിക്ക് ഒരുങ്ങി. ഗാന്ധിജി ഈ സന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുവെങ്കിലും ഗാന്ധിജി ചോദ്യം ചെയ്യപ്പെട്ടു. തുടർന്നുള്ള സംഭവങ്ങൾ പുസ്തകത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു. സന്ധ്യയെപ്പറ്റി വോട്ട് ചെയ്യാൻ ഞാൻ യോഗത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അധ്യക്ഷനും മറ്റു നേതാക്കന്മാരും ഉറപ്പോടെ കൂടെ നിന്നു. ആ പ്രധാനമായി ഉണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം അധ്യക്ഷൻ സന്ധ്യയുടെ സ്വഭാവത്തെ വിശദമാക്കിക്കൊണ്ടും അതിനെ

സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെ പ്രതിപാദിച്ചുകൊണ്ടും ഒരു പ്രസംഗം ചെയ്യുകയും പിന്നീട് യോഗത്തിൻ്റെ അഭിപ്രായം അറിയുവാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന ഒന്നോ രണ്ടോ പ്രധാന്മാരൊഴിച്ച് യോഗം സർവസമ്മതമായി സന്ധ്യയെ സ്വീകരിച്ചു. രാത്രി 2-3 മണിക്ക് ഞാൻ വീട്ടിലെത്തി. മറ്റുള്ളവരെ കൂടി വിട്ടുകിട്ടുവാനായി ജയിലിലേക്ക് പോകുവാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടിയിരുന്നതുകൊണ്ട് ഉറക്കത്തെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്തില്ല. രാവിലെ 7 മണിക്ക് ഞാൻ ജയിലിലെത്തി. സൂപ്രണ്ടിന് ഫോൺ വഴി വേണ്ട കൽപ്പനകൾ കിട്ടിയിരുന്നു. അദ്ദേഹം എന്നെയും കാത്തിരിക്കുകയായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ എല്ലാ സത്യാഗ്രഹ തടവുകാരെയും വിട്ടയച്ചു. ചെയർമാനും മറ്റിന്ത്യക്കാരും അവരെ സ്വാഗതം ചെയ്യാൻ വന്നിരുന്നു. ജയിലിൽ നിന്ന് ഞങ്ങളെല്ലാവരും യോഗസ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് 2ാമതൊരു യോഗം കൂടി നടത്തുകയും ചെയ്തു. അന്നും അതിനെ തുടർന്നുള്ള 1-2 ദിവസവും സന്ധ്യകാര്യങ്ങൾ ഇന്ത്യക്കാരെ മനസ്സിലാക്കുന്നതിനായി ചെലവഴിച്ചു. സമയം പോകെ പോകെ ഒരു ഭാഗത്ത് സന്ധ്യയുടെ ആന്തരാർത്ഥങ്ങൾ ഏറെ സ്പഷ്ടമായിക്കൊണ്ടിരുന്നുവെങ്കിൽ മറുഭാഗത്ത് തെറ്റിദ്ധാരണകളും കൂടിത്തുടങ്ങി. ഞങ്ങൾ ജനറൽ സ്മട്സിന് എഴുതിയ എഴുത്തും തെറ്റിദ്ധാരണകൾക്ക് കാരണമായി. ഇക്കാര്യങ്ങളിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് സമരം നടക്കുമ്പോൾ അനുഭവിക്കേണ്ടി വന്നതിനേക്കാൾ വളരെ വലുതായിരുന്നു. സമരകാലത്തിലെ ബുദ്ധിമുട്ടുകൾ എതിർകക്ഷിയുമായുള്ള ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്നത് മാത്രമാണ്. അവയെപ്പോഴും നിഷ്പ്രയാസം പരിഹരിക്കപ്പെടുന്നു. കാരണം അനർത്ഥകരമായ എല്ലാ കശപിശയും ആഭ്യന്തരമായ എല്ലാ യോജിപ്പില്ലായ്മയും ഒന്നുകിൽ നിർത്തിവെക്കപ്പെടുന്നു, അല്ലെങ്കിൽ പൊതുവായ ആപത്തിൻ്റെ മുന്നിൽ അവയുടെ പ്രാധാന്യം നഷ്ടമാകുന്നു. തുല്യ അവകാശങ്ങളുള്ള ഒരു സംഘത്തിൽ ചെറിയവനോ വലിയവനോ ആയ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്കും തൃപ്തികരങ്ങളായ മറുപടി നൽകേണ്ടി വരിക എന്നത് കേവലം ഉചിതമാണ് താനും. സുഹൃത്തുക്കൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളുമായും പിണക്കങ്ങളുമായും ഇടപെടുമ്പോൾ പഠിക്കുന്നതുമാതിരി വിലപ്പെട്ട പാഠങ്ങൾ ഒരാൾ എതിർകക്ഷിയുമായി സമരം ചെയ്യുന്നതിൽ നിന്ന് പഠിക്കുന്നില്ല. എതിർകക്ഷിയുമായി സമരം ചെയ്യുന്നതിൽ ഒരുതരം ലഹരിയും ആഹ്ലാദവുമുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളും വിയോജിപ്പുകളും അസാധാരണ സംഭവങ്ങളാണ്, തന്നിമിത്തം കൂടുതൽ വേദനയുള്ളവയുമാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒരുവന്റെ ധൈര്യം ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്. ഇത്തരം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമരം നടന്നുകൊണ്ടിരുന്ന കാലത്ത് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയില്ലാതിരുന്ന വളരെ പേർ സന്ധ്യകാലത്തും അതിനുശേഷവും അത് മനസ്സിലാക്കി. വലിയ എതിർപ്പ് പത്താന്മാർക്ക് മാത്രമായിരുന്നു. അതവർ പുറത്തേക്ക് പ്രകടിപ്പിച്ചുമില്ല. സ്വേച്ഛയ്ക്കൊത്ത പുതിയ ഏർപ്പാട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുവാൻ രജിസ്ട്രാർ ഓഫ് ഏഷ്യാറ്റിക്സ് എന്ന ഉദ്യോഗസ്ഥൻ വളരെ പെട്ടെന്ന് തന്നെ സന്നദ്ധനായി. സർട്ടിഫിക്കറ്റുകളുടെ രൂപം ആകെ മാറിയിരുന്നു. അതൊക്കെ സത്യാഗ്രഹികളുമായി ആലോചിച്ചാണ് തീർച്ചപ്പെടുത്തിയത്. 1908 ഫെബ്രുവരി 10 രാവിലെ ഞങ്ങളിൽ ചിലർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ പോയി. രജിസ്റ്റർ ചെയ്യുന്ന പണി കഴിയുന്നത്ര വേഗത്തിൽ തീർക്കുന്നതിൻ്റെ അത്യാവശ്യം ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അവമതിപ്പുകൾ പരിഹരിക്കാനും ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ചുമതല മര്യാദയോടെ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനും എല്ലാ ഏർപ്പാടുകളുടെയും മേൽ ഒന്ന് കണ്ണോടിക്കാനുമായി ആദ്യ ദിവസം സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നത് നേതാക്കൾ തന്നെയായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഞാൻ സത്യാഗ്രഹ സംഘത്തിൻ്റെ ആപ്പീസുകൂടിയായിരുന്ന എൻ്റെ ആപ്പീസിലെത്തിയപ്പോൾ മീർ ആലവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആപ്പീസിൻ്റെ പുറത്തു നിൽക്കുന്നത് കണ്ടു. മീർ ആലം എൻ്റെ ഒരു പഴയ കക്ഷിയാണ്. അദ്ദേഹം സ്വന്തം കാര്യങ്ങളിലെല്ലാം എൻ്റെ അഭിപ്രായം ചോദിക്കുക പതിവാണ്. ട്രാൻസ്വാളിലെ ധാരാളം പത്താന്മാർ പുൽപ്പായകളും കയർപ്പായകളും ഉണ്ടാക്കാൻ കൂലിക്കാരെ നിർത്തിയിരുന്നു. അവ നല്ല ലാഭത്തിൽ വിൽക്കുകയും ചെയ്തിരുന്നു. മീർ ആലവും ഈ കച്ചവടം തന്നെയാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 6 അടി ഉയരമുണ്ട്. ഇന്നാദ്യമായി മീർ ആലം എൻ്റെ ആപ്പീസിൻ്റെ അകത്തല്ലാതെ പുറത്തു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ അന്യോന്യം കണ്ടിട്ടും അദ്ദേഹം എന്നെ സലാം ചെയ്യാതിരുന്നു. ഞാൻ അങ്ങോട്ട് സലാം ചെയ്തു, പകരം അദ്ദേഹം ഇങ്ങോട്ടും. പതിവ് പോലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ പുഞ്ചിരിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കോപം ജ്വലിച്ചു. എന്തോ സംഭവിക്കുവാൻ പോകുന്നുണ്ടെന്ന് കരുതി ഞാൻ ആപ്പീസിൽ പ്രവേശിച്ചു. ചെയർമാൻ ഈസോപ് മിയാനും മറ്റു സുഹൃത്തുക്കളുമെത്തി. ഞങ്ങൾ

ഏഷ്യാറ്റിക് ആപ്പീസിലേക്ക് പുറപ്പെട്ടു. മേർ ആലോവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഞങ്ങളെ അനുഗമിച്ചു. രജിസ്ട്രേഷൻ ആപ്പീസ് എൻ്റെ ആപ്പീസിൽ നിന്ന് കഷ്ടിച്ച് ഒരു നാഴിക അകലെ വോൺ ബ്രാൻഡി സ്ക്വയറിലായിരുന്നു. വഴിക്ക് ഞങ്ങൾക്ക് പ്രധാന തെരുവുകളിലൂടെ കടന്നു പോകണം. ഞങ്ങൾ വോൺ ബ്രാൻഡി സ്ട്രീറ്റിലൂടെ കടന്നു പോകുമ്പോൾ 3 മിനിറ്റ് നേരം നടന്നാൽ രജിസ്ട്രേഷൻ ആപ്പീസിലെത്തുന്ന ദൂരം മാത്രമുള്ള സ്ഥലത്ത് മസേഴ്സ് ആർനോഡ് ആൻഡ് ഗിബ്സന്റെ ആപ്പീസിൻ്റെ പരിസരത്ത് വെച്ച് മീർ ആലം എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ 10 വിരലിൻ്റെയും അടയാളം കൊടുത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നുവെങ്കിൽ 2 പെരുവിരലിൻ്റെ അടയാളത്തോടു കൂടിയ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ആദ്യം നിങ്ങൾക്ക് വാങ്ങിത്തരാം. പക്ഷേ 10 വിരലിൻ്റെയും അടയാളം കൊടുത്ത് ഒന്ന് ഞാനും വാങ്ങും. ഞാൻ ഈ അവസാന വാചകം മുഴുമിക്കുന്നതിന് മുൻപായി പിന്നിൽ നിന്ന് കനത്ത വടികൊണ്ട് ശക്തിയുള്ള ഒരടി എൻ്റെ തലയിൽ വീണു. ഉടനെ ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിലത്ത് വീണു. പിന്നെന്തുണ്ടായി എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ മീർ ആലോവും അദ്ദേഹത്തിൻ്റെ അനുയായികളും എന്നെ പിന്നെയും അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. ഇവയിൽ ചിലത് തടുക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി ഈസോപ് മിയാനും തമ്പിനായിഡുവിനും പരിക്കുകളേറ്റു. ഈ ശബ്ദം അരികത്തൂടെ കടന്നുപോയിരുന്ന ചില യൂറോപ്യന്മാരെ ആ രംഗത്തിലേക്ക് ആകർഷിച്ചു. മീർ ആലോവും അനുയായികളും ഓടിപ്പോയെങ്കിലും യൂറോപ്യന്മാർ അവരെ പിടിച്ചു. അങ്ങനെയിരിക്കെ പോലീസുമെത്തി അവരെ ബന്ധവസ്ഥയിൽ വെച്ചു. എന്നെ എടുത്ത് മിസ്റ്റർ ഗിബ്സന്റെ സ്വകാര്യ ആപ്പീസിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ബോധം വന്നപ്പോൾ മിസ്റ്റർ ഡോക്ക് എന്നെ മേൽ കുമ്പിട്ട് നോക്കുന്നതായി ഞാൻ കണ്ടു. എന്തു തോന്നുന്നു? അദ്ദേഹം എന്നോട് ചോദിച്ചു. സാരമില്ല, ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ പല്ലിനും വാരിയലിനും നല്ല വേദനയുണ്ട്. മീർ ആലം എവിടെ? അദ്ദേഹത്തെ മറ്റുള്ളവരൊന്നിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ വിട്ടയക്കണം, അതൊക്കെ ശരി തന്നെ. പക്ഷേ ചുണ്ടും കവളുമൊക്കെ വല്ലാതെ മുറിപ്പെട്ട് നിങ്ങളിവിടെ ഒരപരിചിതന്റെ ആപ്പീസിലാണ്. പോലീസ് നിങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ മിസ്സസ് ഡോക്കും ഞാനും നിങ്ങളെ ഞങ്ങളെക്കൊണ്ട് കഴിയും പോലെ ശുശ്രൂഷിക്കാം. ശരി, എന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. പോലീസിൻ്റെ സഹായത്തിന് നന്ദി പറയുക. പക്ഷേ നിങ്ങളുടെ കൂടെ പോരുവാനാണ് എനിക്കേറെ ഇഷ്ടമെന്നും അവരെ അറിയിക്കുക. ഏഷ്യാറ്റിക് രജിസ്ട്രാറായ മിസ്റ്റർ ചെംനിയും സ്ഥലത്തെത്തി. നല്ലവനായ പാദ്രിയുടെ സ്മിത്ത് സ്ട്രീറ്റിലുള്ള വീട്ടിലേക്ക് എന്നെ ഒരു വണ്ടിയിൽ കൊണ്ടുപോവുകയും ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇതിനിടെ ഞാൻ മിസ്റ്റർ ചെംനിയോട് പറഞ്ഞു, നിങ്ങളുടെ ആപ്പീസിൽ വന്ന് 10 വിരലിൻ്റെയും അടയാളം തന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് ഞാൻ ആശിച്ചിരുന്നത്. പക്ഷേ ഈശ്വരേച്ഛ മറ്റൊന്നായിരുന്നു. എങ്കിലും കടലാസുകൾ കൊണ്ടുവന്ന് ഉടനെ രജിസ്റ്റർ ചെയ്യുവാൻ എന്നെ അനുവദിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. എനിക്ക് മുമ്പായി മറ്റാരെയും രജിസ്റ്റർ ചെയ്യുവാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെവിടെ തിരക്ക്? മിസ്റ്റർ ചെമ്മണി ചോദിച്ചു. ഡോക്ടർ വേഗത്തിൽ ഇവിടെ വരും. നിങ്ങൾ വിശ്രമിക്കൂ, എല്ലാം വേണ്ടതുപോലെയാകും. ഞാൻ മറ്റുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ പേർ പട്ടികയുടെ മുകളിൽ വയ്ക്കുകയും ചെയ്യാം. അങ്ങനെയല്ല, ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈശ്വരൻ അത് സ്വീകാര്യമാണെങ്കിലും 1-ാമത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് കടലാസുകൾ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. ഇത് കേട്ട് മിസ്റ്റർ ചെമ്മണി കടലാസുകൾ കൊണ്ടുവരുവാൻ പോയി. ഞാൻ ചെയ്യേണ്ടുന്ന 2-ാമത്തെ കാര്യം, എന്നെ ഉപദ്രവിച്ചതിന് മീർ ആലത്തെയും മറ്റും ഞാൻ കുറ്റക്കാരായി കരുതുന്നില്ലെന്നും എങ്ങനെയായാലും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എനിക്ക് വേണ്ടി അവരെ വിട്ടയക്കണമെന്ന് ഞാൻ ആശിക്കുന്നുവെന്നും അറ്റോർണി ജനറൽക്ക് കമ്പിയടിക്കുകയാണ്. പക്ഷേ ജോഹന്നാസ്ബർഗിലെ യൂറോപ്യന്മാർ കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് സംബന്ധിച്ച് ഗാന്ധിയുടെ അഭിപ്രായം എന്തൊക്കെയായാലും വേണ്ടില്ല, അവ തെക്കേ ആഫ്രിക്കയിൽ നടപ്പിൽ വരുത്തുവാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അറ്റോർണി ജനറൽക്ക് ഒരു കത്തെഴുതി. ഗാന്ധി സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യുകയില്ലായിരിക്കാം, പക്ഷേ അക്രമം ചെയ്തത് ഒരു സ്വകാര്യ സ്ഥലത്ത് വെച്ചല്ല, പ്രധാന തെരുവുകളിലൊന്നിൽ വെച്ചാണ്. അതുകൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു കുറ്റമാണ്. തെളിവ് കൊടുക്കത്തക്ക നിലയിൽ ധാരാളം ഇംഗ്ലീഷുകാരുമുണ്ട്. കുറ്റക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന പക്ഷവുമാണ് അവർക്ക്. അതിനാൽ അറ്റോർണി ജനറൽ മീർ ആലത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരാളെയും അറസ്റ്റ് ചെയ്തു. അവർ 3 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നെ സാക്ഷിയായി വിളിക്കുക പോലും ഉണ്ടായില്ല. മിസ്റ്റർ ചെമ്മിണി പോയ സമയത്ത് ഡോക്ടർ ത്വൈറ്റസ് വന്നു. അദ്ദേഹം എന്നെ പരിശോധിക്കുകയും എൻ്റെ കവളത്തും മേൽചുണ്ടിന്മേലുമുള്ള മുറിവുകളിൽ തുന്നലിടുകയും ചെയ്തു. അദ്ദേഹം എൻ്റെ വാരിയെല്ലിന്മേൽ പുരട്ടുവാൻ ചില മരുന്നുകൾ നിർദ്ദേശിക്കുകയും തുന്നലഴിക്കുന്നതുവരെ മിണ്ടാൻ

ഇല്ലെന്ന് ശാസിക്കുകയും ചെയ്തു. എന്റെ പരിക്കുകളൊന്നും സാരമുള്ളതല്ലെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ കിടക്കവിട്ട് സാധാരണ ജോലികൾ നടത്താനാകുമെന്നും പക്ഷേ 2 മാസത്തേക്ക് കൂടി പ്രയാസമുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. ഇങ്ങനെ എനിക്ക് സംഭാഷണം നിഷേധിക്കപ്പെട്ടുവെങ്കിലും എന്റെ കൈകൾ പ്രവർത്തിച്ചു. ഞാൻ ഇന്ത്യക്കാർക്ക് ചെയർമാൻ മുഖേന ഇനി പറയും പ്രകാരം ഒരു കത്തെഴുതി പ്രസിദ്ധീകരണത്തിനയച്ചു. മിസ്റ്റർ ഡോക്കിൻ്റെയും പത്നിയുടെയും സഹോദരതുല്യങ്ങളായ കൈകളിൽ എനിക്ക് സുഖമാണ്. വേഗത്തിൽ എന്റെ ജോലി തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പ്രവൃത്തി ചെയ്തവർക്ക് അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിവുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവർ വിചാരിച്ചു. അവർക്കറിയാവുന്ന ഒരേ ഒരു തരത്തിൽ അവർ പരിഹാരവും കണ്ടു. അതുകൊണ്ട് അവർക്കെതിരായി ഒന്നും ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അക്രമം ചെയ്തത് മുസൽമാന്മാരോ ആണെന്നോർത്ത് ഹിന്ദുക്കൾക്ക് നീരസം തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ അവർ തങ്ങളെയും ലോകത്തിൻ്റെയും സൃഷ്ടാവിൻ്റെയും മുമ്പാകെ തെറ്റുകാരാക്കുകയാണ്. നേരെ മറിച്ച് ഇന്നൊഴുകിയ രക്തം ഈ 2 സമുദായങ്ങളും തമ്മിൽ വേർപിരിയാത്ത വണ്ണം കൂട്ടിയിണക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് എന്റെ ഹൃദയപൂർവമായ പ്രാർത്ഥന. ഈശ്വരൻ അത് അനുവദിക്കുമാറാകട്ടെ. അക്രമമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ ഉപദേശം ഒന്നു തന്നെ. ഏഷ്യക്കാരുടെ ഒരു വലിയ ഭൂരിപക്ഷം വിരലടയാളം കൊടുക്കേണ്ടതാണ്. സംശയങ്ങളുള്ളവരെ ഗവൺമെന്റ് ഒഴിവാക്കും. ശരിയായി മനസ്സിലാക്കപ്പെട്ട സത്യാഗ്രഹത്തിന്റെ സാരം, ജനങ്ങളെ ആരും ഭയമില്ലാത്തവരാകണം. ഈശ്വരനെ ഒഴിച്ച് മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാകണം. അതുകൊണ്ട് സ്വബുദ്ധിയുള്ള ഇന്ത്യക്കാരുടെ ഒരു വലിയ ഭൂരിപക്ഷത്തെ അവരുടെ കടമ ചെയ്യുന്നതിൽ നിന്നും ഭീരുക്കളുടേതായ ഒരു ഭയവും തടയരുത്. സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്താൽ നിയമം പിൻവലിക്കപ്പെടുമെന്ന വാഗ്ദാനം നൽകിക്കഴിഞ്ഞിരിക്കെ ഗവൺമെന്റിനെയും കോളനിയെയും കഴിയുന്നതുപോലെ സഹായിക്കേണ്ടത് നല്ലവരായ ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയത്രേ. ഗാന്ധിജിയെ ആക്രമിച്ചവർക്കും സന്ധിക്കും പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങൽ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
3: ആകാശവാണി സഞ്ചാരി.

സഞ്ചാരിയുടെയും യാത്ര വിനോദവും വിജ്ഞാനവും തേടി മാത്രമല്ല, കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ അവശേഷിപ്പുകളായി നിൽക്കുന്ന, ചരിത്രത്തിൽ ഇടം നേടിയ, വിസ്മരിക്കാനാവാത്ത ചില സ്ഥലങ്ങളിലേക്ക് കൂടിയാണ്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ട വീര്യത്തിന്റെ ഒക്കെ ഓർമ്മകൾ നിറയുന്ന ഒരു ചരിത്ര സ്മാരകം സന്ദർശിക്കുകയാണ് ഇന്ന് സഞ്ചാരി ടീം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട, അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്ര വിശേഷങ്ങളിലേക്ക്.

0: ഇവിടുത്തെ നിന്ന് ഏകദേശം 32 കിലോമീറ്ററും വർക്കലയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററും ദൂരമാണ് അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക്. തിരുവനന്തപുരത്തെ മത്സ്യബന്ധന ഗ്രാമമായ അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇന്ത്യയിലെ ബ്രിട്ടീഷ് കുടിയേറ്റത്തിന്റെ ആദ്യകാല അടയാളങ്ങളിൽ ഒന്നാണ്. ഈ കോട്ടയുടെ കവാടത്തിൽ തന്നെ ഒരു ഉരുക്ക് ഫലകമുണ്ട്. ഈ കോട്ടയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇതിലുണ്ട്. 3 ഭാഷകളിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പോകാൻ വെട്ടുകല്ലുകൊണ്ട് പാകിയ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ്. അതിന് ഇരുവശവും പുൽത്തകിടിയുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോട്ടയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. പേര് പറയാമോ?
1: പ്രതീഷ് കുമാർ. ഞാൻ ഇവിടുത്തെ MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. 1690 വാണിജ്യ ആവശ്യത്തിന് വേണ്ടി കോട്ട പണിയാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയോട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ കോട്ട പണിതത്. പക്ഷെ അവർ പിന്നീട് തുരങ്കം ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ കിണർ ഉണ്ടാക്കിയത്.
0: എന്താണ് കിണറിന്റെ പ്രത്യേകത?
1: കിണറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെട്ടുകല്ലാണ്. 1.5 അടി വെള്ളമുള്ളൂ. അത് നമ്മൾ എത്ര നേരം വെള്ളം ഉപയോഗിച്ചാലും അത് നിൽക്കില്ല, പെട്ടെന്ന് ഊറി വരും.
0: അത്രയും ഉറവയുള്ള കിണറാണല്ലേ?
1: അത്രയും ഉറവയുള്ള കിണറാണ്. അത് മാത്രമല്ല ഉപ്പുരസം ഇതുവരെ ഇല്ല.
0: കടല് ഇതിനടുത്തുണ്ടായിട്ടും ഈ വെള്ളത്തിന് ഉപ്പുരസം ഇല്ല എന്നുള്ളതാണ് അല്ലേ?
1: ഇതിന് ഉപ്പുരസം ഇല്ല. പിന്നെ ഇവിടെ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കം പോകുന്നത് നേരെ കടലിലോട്ടാണ്. ഈ തുരങ്കം ഇപ്പം അടച്ചിട്ട് ഒരു 45 വർഷമായി. കാരണം വെച്ചാൽ ഇത് ഗവൺമെന്റ് ഇവിടെ എടുക്കാത്ത സമയത്ത് ഇത് ഓപ്പൺ ആയിട്ട് കിടക്കായിരുന്നു. അന്നേരം ഈ പശുക്കളെല്ലാം ഇവിടെ പുല്ല് മേയാനായിട്ട് വരും. അന്നേരം 2-3 പശുക്കൾ ഉള്ളിൽ പോയി, റിട്ടേൺ വന്നില്ല. റിട്ടേൺ വരാത്തതുകൊണ്ട് പഞ്ചായത്താണ് അത് ക്ലോസ് ചെയ്തത്. ആ മുറിക്കകത്ത് ഇറങ്ങിയിട്ട് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അണ്ടർഗ്രൗണ്ട് വഴി നേരെ പോകുന്നത്.
0: അതൊരു പാത്താണോ?
1: ആ നേരെ കടലില്ല, സീലാ പോകുന്നത്. പറയുന്നത് കേട്ടാണ് കുറച്ചപ്പുറത്ത് ഒരാൾ വീട് പണിതപ്പോഴത്തേക്കും അവർ വെല്ല് കുഴിച്ചു. വെല്ലെടുത്തപ്പോഴത്തേക്കും അതിന് നേരെ വന്നത് ഈ പാത്തിലാണ്.
0: സഞ്ചാരികളെ ഒരുപക്ഷെ ഈ കോട്ടയിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നതും ആകർഷിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ ഈ തുരങ്കപാത തന്നെയായിരിക്കും. നമുക്കറിയാം ഈ കൊട്ടാരങ്ങളിലും കോട്ടകളിലൊക്കെ ഇതുപോലെയുള്ള തുരങ്കങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെന്തൊക്കെയാണ് ഈ കോട്ടയുടെ പ്രത്യേകത?
1: വേറെ കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട ഈ സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കടലിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അവിടെ നല്ല ചൂടെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ഇവിടെ 7 പില്ലറുണ്ട്. ആ പില്ലർ അടിമപ്പണിക്ക് ചെയ്യുന്ന ഒരു കെട്ടിയിട്ട് അടിക്കാനെന്നും പറയുന്നുണ്ട്, ഷൂട്ട് ചെയ്യാനാണെന്നും പറയുന്നുണ്ട്. അത് കൂടുതലായിട്ടുള്ള വിശദീകരണം നമുക്കറിയില്ല. പിന്നെ അവിടെ ഒരു കൊടിമരം ഉണ്ടായിരുന്നു, ലൈറ്റ് ഹൗസ്. അതിന്റെ തേക്കിന്റെ തടിയാണ്. അത് കാലക്രമേണ നശിച്ചു പോയി. അവിടെ കിടപ്പുണ്ട്.
0: ചരിത്ര പ്രാധാന്യമുള്ള ഈ അഞ്ചുതെങ്ങ് കോട്ട കാണാനായിട്ട് സഞ്ചാരികൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എപ്പോഴാണ്?
1: രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. ഇതുവരെ ഫീസ് ഒന്നുമില്ല.
0: നമ്മൾ ആദ്യം ഈ കോട്ടയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഗാർഡൻ തന്നെയാണ്. വളരെ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തണൽ മരങ്ങളുണ്ട്. ഏഴ് കൽത്തൂണുകളൊക്കെ കണ്ട് നമ്മൾ അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കല്ലറകൾ കാണാം. ഒരാളുടെ ശവകുടീരത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും.
1: ബ്രിട്ടീഷ് കമാൻഡറും അവരുടെ വൈഫുമാണ്. ബ്രിട്ടീഷ് കമാൻഡർ ജോൺ ബാബുലും ഡീബോക്കും അവരുടെ കല്ലറയാണ് അവിടെയുള്ളത്.

0: ഈ അഞ്ചുതെങ്ങ് കോട്ട ഇരുവശത്തും പടികളുണ്ട്. ഇതിലൂടെ നമുക്ക് കോട്ടയുടെ മുകളിലെത്താം. അവിടെ നിന്ന് നോക്കിയാലോ കടൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പടിക്കെട്ടുകൾ കയറി കോട്ടയുടെ മുകളിലെത്തിയാൽ പണ്ട് പീരങ്കികൾ വെക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലവും കാണാം. ഈ കോട്ടയുടെ നാലു കോണുകളും ചതുരാകൃതിയിലാണുള്ളത്. പണ്ട് കാലത്തെ കെട്ടിടങ്ങൾ പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക മിശ്രിതം തന്നെയുണ്ട്. ആ മിശ്രിതത്തിൽ തന്നെയാണ് ഈ കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത്.
1: തുരങ്കം മാത്രമല്ല മേഡം, ഇത് ഫുള്ളായിട്ട് അതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കാലക്രമേണ ഇടിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് അത് ആ മിശ്രിതത്തിൽ നിൽക്കുന്നില്ല. ലൈമും മണലും കൂടെ ഗ്രൈൻഡറിൽ അരയ്ക്കും. വലിയ മെഷീനുണ്ട്, അതിൽ അരച്ചിട്ട് അതിൽ ശർക്കരയും കടുക്കാ വെള്ളവും കള്ളിമുള്ളും കൂടെ ആ വെള്ളം അതിൽ ഒഴിച്ചിട്ടാണ് അത് പ്ലാസ്റ്റിങ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അത് ആ കൂട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്രയും സ്ട്രോങ് ഇപ്പോഴും കിട്ടുന്നില്ല. സിമെൻ്റ് അന്നില്ലായിരുന്നു, ഇപ്പോഴും പലതും സിമെൻറ്റ് കുറച്ചൊക്കെ ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിൽക്കില്ല. നാല് കൊത്തളങ്ങളുണ്ട്, രണ്ടെണ്ണം കടലിന് അഭിമുഖമായിട്ടും രണ്ടെണ്ണം കായലിന് അഭിമുഖമായിട്ടാണ്. ഈ രണ്ട് കൊത്തളങ്ങളിൽ ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ മേളിൽ ടെൻ്റ് ആയിരുന്നു. ടെൻ്റ് അടിച്ചിട്ടാണ് കിടന്നത്. കാലപ്പഴക്കം കൊണ്ട് അത് കുറെ ഒക്കെ നശിച്ചു.
0: ചരിത്രത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു കോട്ട കാണാനും ഒക്കെ വരുന്നത്. ഏകദേശം എത്ര പേര് ഇവിടെ വരും?
1: ഒരു 50 പേർക്കൊക്കെ വരുന്നുള്ളൂ. ആള് കുറവാണ്. പിന്നെ വല്ല സ്കൂൾ കുട്ടികളൊക്കെ വരുന്നതുണ്ട്. അല്ലാണ്ട് ഹോളിഡേ ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേയും കുറച്ച് കൂടുതൽ ആൾക്കാർ വരും.
0: ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു

0: കാര്യം എന്ന് പറഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങനെ തന്നെ പെരുമാറണം അല്ലേ.
1: പിന്നെ നമുക്ക് ഇതിപ്പോ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ്, അപ്പൊ ഈ സന്ദർശകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നശീകരിക്കാനൊന്നും പാടില്ല. അതിന് അവർക്ക് എത്ര 5 വർഷം തടവിനുള്ളതും അതിന്റെ ശിക്ഷയും കാലാവധി എല്ലാം അവിടെ വെളിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അവർ വായിച്ചിട്ടാണ് അകത്ത് കയറുന്നത്.

0: ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു തുരങ്കത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഈ തുരങ്കം അടച്ചിരിക്കുകയാണ്, ആർക്കും അതിന്റെ ഉള്ളിലേക്ക് കയറാനോ അനുവാദമില്ല. എന്നാൽ ഈ തുരങ്കം അടയ്ക്കുന്നതിന് മുന്നേ ഇത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ തന്നെ ഉണ്ട്. പേര് പറയാമോ?
1: എന്റെ പേര് നെൽസൺ. 10-40 വർഷം മുമ്പ് ആ തുരങ്കം ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഈ ബ്രിട്ടീഷുകാർ തേയില കുരുമുളകൊക്കെ കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിലേക്ക്. കപ്പൽ മാർഗം അവർ പോകുമായിരുന്നു. കുട്ടിയായിരുന്നപ്പം കണ്ടതാ. ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും തീരെ അടിക്കുന്ന ഒച്ചയൊക്കെ ആയിരുന്നു കടലിൻ്റെ. അത് കാരണം പേടിച്ച് ഇങ്ങോട്ടാരും പോകില്ലായിരുന്നു.
0: അപ്പൊ കുട്ടിക്കാലത്ത് ഈ തുരങ്കം കണ്ടിട്ടുണ്ട് അല്ലേ?
1: പിന്നെ ഞാൻ വന്നത് 10-40 വർഷം കഴിഞ്ഞ്. അപ്പോഴത്തേക്കും ഈ തുരങ്കം അടച്ച് മുകളിലുള്ള

0: പീരങ്കി ഒന്നും കാണാനുമില്ല. അന്ന് ഈ ശത്രുക്കളെ നേരിടാനാണ് ആയിരുന്നാണ് തോന്നുന്നത്. അവരന്നിട്ട് നമ്മുടെ തലശ്ശേരി സേന റാണി വിട്ട് ഈ ബ്രിട്ടീഷായിട്ട് ഒരു യുദ്ധം ഇതിനകത്തുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബ്രിട്ടീഷുകാർ മരിക്കുകയും കുറച്ചുപേർ അതുവഴി കൂടി രക്ഷപ്പെടുകയും ചെയ്തു. അവർ രണ്ടുപേര് ഇവിടെ തന്നെ അടക്കിയിരിക്കുകയും.
1: കുട്ടിക്കാലത്ത് ഈ കോട്ടയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ?
0: പഠിക്കുന്ന സമയത്ത് ഈ അഞ്ചേങ്ങ് കോട്ടയെ കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെ കുറിച്ചൊക്കെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു.
1: ചെറിയ പ്രായത്തിലൊക്കെ ഈ കോട്ട കാണാനൊക്കെ അന്ന് അവസരം ഉണ്ടായിരുന്നോ?
0: ആ, കോട്ട എങ്ങനെയാ, അന്ന് സ്കൂൾ കുട്ടികളെ കാണാൻ അനുവാദം ഉണ്ടായിരുന്നു. 10 വയസ്സിലേ ഉള്ളൂ, അപ്പോൾ ഇതിനെ പറ്റി ഒന്നും ഓർമ്മയില്ല.
1: അഞ്ചുതെങ്ങിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം?
0: പണ്ട് ബ്രിട്ടീഷുകാർ പണിതാണ് നമ്മുടെ കടയ്ക്കാർ റെയിൽവേ സ്റ്റേഷൻ. അവിടുത്തെ ഈ ഉരുക്ക് ടാങ്കും എല്ലാം ബ്രിട്ടീഷുകാർ പണിതായിരുന്നു. അതേപോലെ അവിടെ ഒരു പാലമുണ്ട്, വീരാങ്കട പാലം. അതിൻ്റെ താഴത്തെ പാലം ബ്രിട്ടീഷുകാർ പണിതാണ്. അന്ന് കുതിര സവാരിക്ക് വേണ്ടി പാലം പണിതാ റാണിയെ കാണാൻ പോകാം. ഇപ്പം അതിപ്പം ആ ബോട്ട് സർവീസ് നടത്താൻ വേണ്ടി പൊളിക്കാൻ നോക്കിയിട്ട് അതൊന്നും പൊളിക്കാൻ കഴിയുന്നില്ല. അവരത് പിന്നെ വേണ്ടെന്ന് വെച്ചു.

0: ഈ അഞ്ചുതെങ്ങ് കോട്ട കണ്ടിറങ്ങിയ ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? പേരൊന്ന് പറയാമോ?
1: എന്റെ പേര് ആതിര.
2: സുഭാഷ്.
0: മോന്റെ പേരോ?
3: ആദിത്.
0: എവിടുന്നാ വരുന്നത് നിങ്ങള്?
1: ഞങ്ങള് ട്രിവാൻഡ്രത്ത് നിന്നാണ്, PMG.
0: ഈ അഞ്ചുതെങ്ങ് കോട്ട കാണാനായിട്ട് മാത്രം വന്നതാണോ അതോ?
1: ഞങ്ങള് വർക്കല വരെ പോയപ്പോ തിരിച്ചു പോകുന്ന വഴി കേറിയതാണ്.
2: ആവശ്യമായിട്ട് പോയതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കോട്ട ഇത്രയും വർഷമായിട്ടും കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ കയറിയത്. അതിന്റെ ഒരു കൗതുകം അറിയാനായിട്ട് എന്താണ് കോട്ടയെന്നും ഈ ലൈറ്റ് ഹൗസ് എന്താണെന്നും കാണാനായിട്ട്. ലൈറ്റ് ഹൗസ് വേറെ കയറിയിട്ടുണ്ട്, ഇവിടുത്തെ ഇരിക്കില്ല, നമ്മുടെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ വീടിന്റെ അടുത്ത്. അതുകൊണ്ട് ഇത്രയും വർഷം ഇതുവഴി യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊന്നും ഇത് കണ്ടിട്ട് പോകുന്നതല്ലാതെ ഇതിന്റെ അകത്ത് കയറി ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. ഇപ്പൊ സമയം കിട്ടി കയറി.
0: ഇതിനു മുന്നേ കോട്ടകൾ കണ്ടിട്ടുണ്ടോ?
2: നേരത്തെ വേറെ കോട്ട കണ്ടിട്ടുണ്ട്. അപ്പം ഈ കോട്ടയെക്കുറിച്ച് അങ്ങനെ അത്രയും എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിലും ഇതിൽ മനസ്സിലായിട്ടുണ്ട്, ഇതിന് അത്ര വലിയ നമുക്ക് കാണാൻ പറ്റിയ കൗതുകം ഉണ്ടെന്നുള്ളത് തോന്നിയില്ല. പക്ഷേ കോട്ടയുടെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പഴമയുടെ ഒരു ഇതുണ്ടല്ലോ, അത് ഒന്ന് ഫീൽ ചെയ്യാം.
0: മോൻ എത്രയിലാ പഠിക്കുന്നേ?
3: രണ്ടാം ക്ലാസ്സില്.
0: ഏത് സ്കൂളിലാ?
3: സർവോദയ.
0: കോട്ട ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലം
2: ഉണ്ടല്ലേ?
0: അപ്പോ പരിചയപ്പെട്ടതിൽ സന്തോഷം.

ചരിത്ര സിനിമ കണ്ടിറങ്ങിയ അനുഭവമാണ് ഞങ്ങൾക്ക്. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഓർമ്മകൾ പേറി നിൽക്കുന്ന അഞ്ചുതെങ്ങ് കോട്ട. ഓരോ സഞ്ചാരിക്കും ചരിത്രത്തിന്റെ വഴിയിലൂടെ ആ പഴയകാലത്തിലേക്ക് നടക്കാൻ അവസരമൊരുക്കുന്നു. തൊട്ടടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ലൈറ്റ് ഹൗസ്, അജ്ഞാതവും അത്ഭുതവും നിറയുന്ന കഥകൾ ഉള്ളിലൊളിപ്പിച്ച് എല്ലാത്തിനും സാക്ഷിയായി കടൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
3: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
2: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
1: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ

ഇന്ന് വൈകിട്ട് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ. ഇതിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൽ ഹക്കിം വിഎമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. യുവവാണിയിൽ റേഡിയോ ഗൈഡ്, വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്യാമപ്രസാദ് NS സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി, ഹരിപ്പാട് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കവിതകൾ, മീരാബാലു അവതരിപ്പിക്കുന്ന കഥ, മുഹമ്മദ് കൊച്ചാലമൂട് അവതരിപ്പിക്കുന്ന കവിതകൾ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 8 ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ VT. ഒപ്പം ചേരുന്നു നിത്യ സനി.
2: സ്വാഗതം ഡോക്ടർ.
3: നമസ്കാരം.
2: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലാസീമിയ എന്ന രോഗാവസ്ഥ എന്താണ്?
3: ഇന്ന് May 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പോൾ തലസീമയിൽ ബേസിക്കലി അപ്പോൾ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെൻറ്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്കതിനെ തരംതിരിക്കാം. തലസീമിയ 2 തരമുണ്ട്, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ 2 ഗ്ലോബിൻ ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പോൾ ഏതെങ്കിലും ആൽഫ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ 3 തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമിയ മൈനർ അല്ലെ ട്രെയ്റ്റ്. ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമിയ മേജർ എന്നുള്ളത്. ഇതിൻ്റെ ഇടയിലുള്ള ഇത് അവസ്ഥയാണ് തലസീമിയ ഇൻറ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരുടെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ തലസീമിയ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലെ അത് കാണപ്പെടും. അപ്പോൾ യൂഷ്വലി തലസീമിയ ട്രെയ്റ്റോ തലസീമിയ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല. അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷെ തലസീമിയ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും 6 മാസം 7 മാസത്തിനുള്ളിൽ 1 വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസം മുട്ടും വളർച്ചയും വളർച്ച മുരടിപ്പും അതെല്ലാം കാണപ്പെടും. അപ്പം അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് തലസീമിയ. രക്തക്കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
2: ഡോക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
3: ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ, 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പോൾ ശ്വാസം മുട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമിയ മേജർ ആവാം. ഇപ്പോൾ തലസീമിയ ട്രെയ്റ്റ് എന്നാൽ സാധാരണ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം. അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. 2 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇൻറ്റർമീഡിയറ്റ് എന്ന്. മേജർ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് 1 വയസ്സിനുള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അത് സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട്. അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിൻ്റെ വേറെ പാരാമീറ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമിയയുടെ ഒരു ലക്ഷണങ്ങളായിരുന്നു അതിൻ്റെ സൂചന നൽകിപ്പിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ടെസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
2: ഈ തലാസീമിയ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തിലേക്കൊക്കെ ആണ് പോകാൻ സാധ്യതയുള്ളത്?
3: അപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമിയ മേജർ എന്നാണ്. രക്തക്കുറവ് നന്നായിട്ടുണ്ടാവും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ ഒരു 6 മാസം അവർ 7 മാസം, നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ് സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസീമിയ മേജർ എന്ന അസുഖത്തിന് നമ്മൾ, പിന്നെ നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷെ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പല അവയവങ്ങളെയും ബാധിക്കാം. പിന്നെ അതുകൂടാതെ തലസീമിയ മേജർ ആയിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവരെ മജ്ജ നല്ല ബോൺ മാരോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ല ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയറായിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പം അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ പറ്റൂ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പം അത് രക്തം 2-3 ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിൻ്റെ അംശം കൂടി വരും. അയൺ കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയൊക്കെ ബാധിക്കാം, പല അവയവങ്ങളെ, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചികിത്സ കൊണ്ടും ഈ അസുഖത്തിൻ്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിൻ്റെ തീവ്രത കൊണ്ട് പ്രോബ്ലംസ് വരാം, പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പം അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിൻ്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാം, മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെയും ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രിനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം 3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ they are prone for infections. അപ്പോൾ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
2: സർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
3: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവർ പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പം 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യത ഉണ്ട് അവർ തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പോൾ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷെ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല. നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെങ്കിൽ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പം ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് വേറൊരു ജീൻ വാഹകരെ ആവാൻ പാടില്ല. അപ്പോൾ 2 ജീൻവാഹകരെ ഒരുമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 25% സാധ്യതയുണ്ട് ഒരു തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ഉണ്ടാവാനുള്ള സാധ്യത. തലസീമിയ മേജർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് തന്നെ അവർക്ക് നിരന്തരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, ബ്ലഡ് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പിന്നെ അതിന് അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടി വരും, അത് ജീവിതകാലം ചെയ്യുന്ന വേണ്ടി വരും. അപ്പോൾ ഇത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും 2 തലസീമിയ ജീൻവാഹകരെ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് അറിയില്ല, നമുക്ക് ഗർഭസ്ഥാവസ്ഥയിൽ 2 ആൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കൊറോണസ് വില്ല സാമ്പിളിംഗ് കുറയും, പ്ലാസൻ്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംബുലേറ്ററി ഫ്ലൂയിഡ് ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ പാരൻസ് 2 ആളും ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ, കുട്ടി ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടി വിയിലൊക്കെ ഇത് ബോധവൽക്കരണം പുറത്തേക്ക്. അപ്പോൾ പ്രിവെൻഷൻ താലസീമിയ ബാധിതമായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ രണ്ട് ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. രണ്ട് ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
2: ഡോക്ടർ, ഇപ്പോൾ തലാസീമിയ രോഗികളെ കൂടുതൽ എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാം എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
3: തലാസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടത് തന്നെ അവർ വേറെ തലസീമിയ ട്രെയ്റ്റിനെ കല്യാണം കഴിക്കാതിരിക്കാനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തിലുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ 1-2 വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെൻറ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തന്നെ ബ്ലഡ് സ്വീകരിക്കുക, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക. പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരുടെ സോഷ്യൽ അവർ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സൊക്കെയാണ്. കാരണം ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക് അവരെ ഒരു തലസീമിയ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോൾ കോഴിക്കോട്ടിലായിരുന്നു. അപ്പോൾ അവിടെ തലസീമിയ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോൾ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സാക്രമം. അവർ ഡോക്ടേഴ്സ് ആവാം. പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസീമിയ ട്രീറ്റ്മെൻ്റ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഒരു രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
2: അപ്പോൾ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട്?
3: സമൂഹം അവർക്ക് മുൻഗണന നൽകുക. സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫുണ്ട്. ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ സമൂഹം തലസീമിയ രോഗികളെ ഏറ്റെടുക്കേണ്ടതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞതും തലസീമിയ കുട്ടി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ആ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജമാറ്റിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ്. കുറച്ചൊരു ഒരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പം അതിന് ഗവൺമെൻറ് കുറച്ചുകൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
2: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമിയ എന്ന രോഗത്തെ കുറിച്ച് നമ്മളിപ്പോൾ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
3: താങ്ക് യു.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ സംഗീത് ശിവസൗധം പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ. ആദ്യം ബ്രോചേവാരവരെ എന്ന് തുടങ്ങുന്നു ശ്രീരഞ്ജനി രാഗം, ആദിതാളം ത്യാഗരാജകൃതി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീത് ശിവസൌധം പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാട്ടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
1: മെയ് 8-ന്. ഏവർക്കും സ്വാഗതം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാക ദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
3: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
4: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
2: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
4: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
2: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
0: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. മാധ്യമ പ്രവർത്തകനായ ജി ജ്യോതിലാൽ പങ്കെടുക്കുന്നു.
2: ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഗ്രാമം എന്ന് പറയുന്നത് ആലുംകടവ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഒരുപക്ഷെ പലർക്കും കേട്ടറിവുള്ളൊരു ഗ്രാമമായിരിക്കും ആലുംകടവ് എന്നുള്ളത്. ആലപ്പുഴ കൊല്ലം ദേശീയപാതയിൽ നമ്മൾ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ടൊരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആലുംകടവിലെത്താം. ആലുംകടവ് ഒരുപക്ഷെ ഇപ്പോഴുള്ള ആൾക്കാർക്ക് കൂടുതൽ അറിയപ്പെടുന്നത് ഒരു ടൂറിസത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും പലർക്കും ആ ഗ്രാമത്തെക്കുറിച്ചുള്ള അറിവ്. പക്ഷേ പണ്ടുണ്ടായിരുന്നൊരു ആലുംകടവ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ആലുംകടവിനെ അന്നത്തെ കാലത്ത് അടയാളപ്പെടുത്തുന്നത് വേറെ രീതിയിലായിരുന്നു. ആ രീതി നോക്കുമ്പോൾ തന്നെയാണ് ആ നാടിൻ്റെ ഒരു പ്രതാപകാലം നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുക. സത്യത്തിൽ ജലഗതാഗതം വളരെ ശക്തമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതായത് കൊല്ലം ആലപ്പുഴ ബോട്ട് സർവീസുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന കാലം, എല്ലാ ചരക്ക് ഗതാഗതവും ജലമാർഗമായിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാണിജ്യ സ്ഥിരാകേന്ദ്രവും ഒരു വാണിജ്യ തലസ്ഥാനവും പോലെയായി വർത്തിച്ചിരുന്നൊരു പ്രദേശമാണ് ആലുംകടവ് എന്ന് പറയുന്നത്. ഇന്നത്തെ ആലുംകടവ് ചെന്ന് കഴിഞ്ഞാൽ ശൂന്യമായ ഒരു കടവും അത്യാവശ്യം ചില കടകളും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രതാപകാലത്ത് ആലുംകടവിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആലുംകടവിൻ്റെ ആ ഒരു പഴയകാല ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതായിരുന്നു ആലുംകടവ് എന്ന് നമ്മൾ പുതിയ തലമുറ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ആ നാടിനുണ്ടായത്. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ആ പഴയ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെയുള്ള ഒരു പ്രായമുള്ള ഒരാളോട് ചോദിച്ചു

ാണ് ഈ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രതാപകാലം ഇങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു തൻ്റെ 10-ാമത്തെ വയസ്സിൽ ആലുംകടവിലെത്തുകയും അവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ തുന്നൽക്കാരനായിട്ട് ജോലി നോക്കുകയും അങ്ങനെ നോക്കിയ ഒരു വാസുദേവൻ ചേട്ടനുണ്ട്. ഈ വാസുദേവൻ ചേട്ടന് ഇപ്പോൾ ഒരു 80-82 വയസ്സുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഉള്ള ഒരു ചിത്രം കേൾക്കുമ്പോൾ നമുക്ക് ആലുംകടവിനെ കുറിച്ചുള്ള ഒരു മറ്റൊരു അതിമനോഹരമായ വേറൊരു ചിത്രം കാണാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദേശീയ ജലപാതയിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബോട്ടുകൾ, ആ ബോട്ടുകളിൽ നിറയെ ചരക്കുകൾ, കേവ് വള്ളങ്ങൾ, അതായത് ഇന്ന് ഒരു 3-ോ 4-ോ ലോറിയിൽ കയറാവുന്ന സാധനങ്ങൾ കൊള്ളുന്ന കേവ് വള്ളങ്ങൾ. ഈ കേവ് വള്ളങ്ങൾ ഊന്നി വരുന്ന വള്ളക്കാർ, അവിടെ കൊണ്ടുവന്നിട്ട് അരി മുതൽ എല്ലാ പലവ്യഞ്ജന സാധനങ്ങളും, അതുപോലെ തന്നെ ചകിരി വ്യവസായമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ, അനുബന്ധ സാമഗ്രികൾ, ഇതെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ഒരു തുറമുഖ പട്ടണം എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതുപോലുള്ള ഒരു തിരക്ക് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അന്നത്തെ ആലുംകടവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബോട്ടുകളും അവിടെ നിർത്തും. ആ ബോട്ടുകളിൽ നിന്ന് ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കും, ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ ബോട്ടിൽ കയറി ഒന്ന്. നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നില്ലേ ചായ ചായ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നത് പോലെ തന്നെ ചായയും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ ബോട്ടിലോട്ട് കയറി വിൽക്കും. ഇങ്ങനെ ഒരു ജീവിതം മുഴുവൻ ഈ ജലഗതാഗതത്തെ ആശ്രയിച്ച് നടന്നിരുന്ന ഒരു വലിയൊരു ഗ്രാമപ്രദേശത്തിൻ്റെ ചിത്രമായിരുന്നു അന്നത്തെ ആലുംകടവ് എന്ന് പറയുന്നത്. അന്നത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പോലും കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ സ്ത്രീകൾ ചകിരി പിരിച്ച കയറ് പിരികളുമായിട്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു കയ്യിലൊരു കൊട്ടയും പിന്നെ ഈ പിരിച്ച ചകിരിയുടെ റോള് റോളായിട്ട് ചുറ്റിയതുമായിട്ട് ഇങ്ങനെ ചന്തയിലേക്ക് പോകുന്ന ഒരു വലിയ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ഒരു ഗ്രാമീണ ചിത്രം എന്ന് തന്നെ പറയാം. അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ പോകുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വള്ളങ്ങളിൽ പലരും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് തൊണ്ട് കൊണ്ടുവരുമായിരുന്നു, രാവിലെ തൊണ്ട് കൊണ്ടുവരും. ഈ രാവിലെ ഈ കൊട്ടയായിട്ട് പോയിട്ട് തൊണ്ട് ശേഖരിക്കുന്ന സ്ത്രീകൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് തല്ലി ചതച്ച് നാരെടുത്തിട്ട് അത് കയറാക്കി പിരിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഈ കയറുമായിട്ട് വീണ്ടും ചന്തയിലേക്ക് പോകും. അന്ന് ഈ ആലുംകടവിൻ്റെ 3-ാം മൂട് എന്ന് പറയുന്ന ഒരു സ്ഥലം മുതൽ ആലുംകടവ് വരെയുള്ള സ്ഥലങ്ങളിൽ കയർ വാങ്ങാൻ നിൽക്കുന്ന കച്ചവടക്കാരുടെ ഒരു നിര തന്നെ ഉണ്ടാവുമായിരുന്നു. അത്തരം കച്ചവടക്കാരുടെ അടുത്തേക്ക് ഈ സ്ത്രീകൾ ഇത് കൊടുത്തിട്ട് ആ വില പേശിയിട്ട് അവർക്ക് തൃപ്തികരമായൊരു വില കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കും. അങ്ങനെ കൊടുത്ത കയറിൻ്റെ വിലയുമായിട്ട് മാർക്കറ്റിലോട്ട് പോകാം. മാർക്കറ്റ് എന്ന് പറയുന്നത് ആലുംകടവിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ആ മാർക്കറ്റിൽ പോയിട്ട് അന്നത്തേക്ക് ആവശ്യമുള്ള അരി, മുളക്, ഉപ്പ്, മഞ്ഞൾ എന്ന് പറഞ്ഞ മാതിരി എല്ലാ സാധനങ്ങളും മേടിക്കും. അതുപോലെ തന്നെ ഈ തൊണ്ട് രാവിലെ വാങ്ങിച്ച തൊണ്ടിൻ്റെ കാശ് അതിൻ്റെ മുതലാളിമാർക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇത് ഒരു നിരന്തരമായ അല്ലെങ്കിൽ ആലുംകടവിൻ്റെ ഒരു ഗ്രാമീണ ചൈതന്യം തുളുമ്പി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം കൂടിയാണ് അത്. പിന്നെ മാത്രമല്ല, അതുപോലെ തന്നെ ഈ കേവ് വള്ളങ്ങൾ അന്ന് ചരക്ക് കയറ്റി ഇങ്ങനെ ദൂരപ്രദേശങ്ങളിലേക്കൊക്കെ ആലുംകടവിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കേവ് വള്ളങ്ങളിൽ ജോലിക്കാരൊക്കെ മിക്കവാറും അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളുടെ ഇതൊക്കെ വാങ്ങിച്ചിട്ട്, അതുപോലെ തന്നെ അവർ പലപ്പോഴും മീൻ പിടിക്കുന്നത് കായലിൽ നിന്ന് നേരിട്ട് മീൻ പിടിച്ചിട്ട് കേവ് വള്ളങ്ങളിൽ മുളകിട്ട കറിയും, അന്നത്തെ കേവ് വള്ളങ്ങളിലെ രുചിക്കൂട്ട് തന്നെ വളരെ പ്രധാനമായിരുന്നു. ജലപാത എന്ന് പറയുന്നത് അങ്ങ് കോട്ടപ്പുറം വരെ നീണ്ടു കിടന്നിരുന്നൊരു ജലപാതയാണ്. അപ്പോൾ ഇതിൻ്റെ വഴിക്കുള്ള ചരക്കിറക്കാനും ചരക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ടുള്ള യാത്രകളായിരുന്നു. അങ്ങനെ നിരന്തരമായ യാത്രകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 2, 3, 4 ദിവസമൊക്കെ ആയിരിക്കും ഇവർ കേവ് വള്ളങ്ങളിൽ പോകുക. മഴ വരുമ്പോൾ ആ കേവ് വള്ളങ്ങളുടെ മൂടിയിട്ട് അതിനകത്ത് തന്നെ കിടന്നുറങ്ങുക, അതിനകത്ത് തന്നെ ഭക്ഷണം പാചകം ചെയ്യുക. അതുപോലെ അന്ന് യന്ത്രവൽകൃത ബോട്ടുകളൊന്നും ആയിരുന്നില്ല, പലപ്പോഴും കഴുക്കോല് കൊണ്ടും തുഴ കൊണ്ടും ഒക്കെ തുത്തിയും തുഴഞ്ഞും ഒക്കെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു, അപ്പോൾ അവരുടെ തന്നെ ഒരു ആ ഒരു അധ്വാനത്തിൻ്റെ കൈക്കരുത്തും അവരുടെ ഒരു മനഃശക്തിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു കാലമായിരുന്നു അത്. നമുക്ക് ഇന്നിപ്പോൾ കാണുമ്പോൾ അവിടെ തന്നെ റോഡ്, വീടുകൾ, എല്ലാ സ്ഥലങ്ങളിലും വീടുകളായി. വീടുകൾ ഒഴിഞ്ഞുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ തന്നെ ഇപ്പോൾ പ്രയാസമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്കൊന്ന് കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് കണ്ടെത്തുക എന്നുള്ളത് പോലും ഇന്നത്തെ കാലത്ത് അവിടെ പ്രയാസമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് കാണുന്ന എല്ലായിടത്തും നെൽകൃഷികളായിരുന്നു, നെൽ വയലുകളായിരുന്നു. അതുപോലെ തന്നെ തെങ്ങ് കൃഷിയാണെങ്കിൽ വളരെ വ്യാപകമായ തോതിൽ, അതായത് മാത്രമല്ല അവിടുത്തെ തേങ്ങ എന്ന് പറയുന്നത് ആദിനാട് തേങ്ങ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തേങ്ങയായിരുന്നു. ആ തേങ്ങയ്ക്ക് നല്ല എണ്ണ, അപ്പോൾ ആ എണ്ണ കിട്ടുന്ന തേങ്ങയായതുകൊണ്ടും അതുപോലെ തന്നെ നല്ല മുഴുപ്പുള്ള തേങ്ങയായതുകൊണ്ടും അതിന് ആദിനാട് തേങ്ങയ്ക്ക് വളരെ മാർക്കറ്റിലൊക്കെ വളരെ വില കിട്ടുമായിരുന്നു. വലിയ ഒരു വിഭാഗം അത്തരം കൃഷികളിലൂടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കയറുപിരി, കശുവണ്ടി, അതുപോലെ മത്സ്യബന്ധനം, ജലഗതാഗതവുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ, ഇതൊക്കെയായിരുന്നു കൂടുതൽ പേർക്കും അവിടുത്തെ ഒരു ജീവനോപാധി എന്ന് പറയുന്നത്.
അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നിട്ട് സർക്കാർ ജോലികളിലും അധ്യാപക ജോലികളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം പച്ചപിടിപ്പിച്ചവരുടെ ഒരു സമൂഹവും ആ നാട്ടിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് നമ്മുടെ നവോത്ഥാന നായകനായിരുന്ന ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ വരവും സാന്നിധ്യവും, അതുപോലെ അദ്ദേഹം തന്നെ ആൾക്കാരെയൊക്കെ പഠിപ്പിച്ച വിദ്യയുടെ പ്രാധാന്യം, അക്ഷരത്തിന്റെ തേജസ്, ഇതെല്ലാം ആ ഗ്രാമാന്തരീക്ഷത്തിൽ വിതറിയിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ ആ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന വേലുക്കുട്ടി അരയനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു സേവനം വളരെ വലുതായിരുന്നു. ഈ സേവനത്തിലൂടെ തന്നെ ഈ ജാതി മത സ്പർദ്ധകളില്ലാത്ത ഒരു സമൂഹമായിട്ട് അവിടുത്തെ ജനത ഇങ്ങനെ കേരളത്തിന്റെ തന്നെ ഒരു സാംസ്കാരിക ഭൂപടത്തിൽ തങ്ങളുടെ വിലാസങ്ങൾ അടയാളപ്പെടുത്തി കൊണ്ടുവന്നതിനും ഈ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അഷ്ടമുടിക്കായലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചവറത്തോട്ടിലൂടെ ദേശീയ ജലപാതയിലൂടെ ഇങ്ങനെ കായംകുളം കായലിലേക്ക് ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട് അവിടെ. ഗ്രാമ ചൈതന്യം എന്ന് പറയുന്നത് ആ ഒഴുക്ക് തന്നെയായിരുന്നു. ഈ ഒഴുക്കിലൂടെ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്തെ പോലെയല്ല, അന്ന് ധാരാളം മീൻ, അതുപോലെ തന്നെ ആ ജലഗതാഗതം വഴി വരുന്ന ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ ആ നാടിന്റെ ഒരു ഊർജ സ്രോതസ്സായിട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ചെറുപ്പകാലങ്ങളിലും കുറച്ച് വലുതായിട്ടൊക്കെ ആ സമയത്ത് ആലുംകടവ് പോലുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട്, അതായത് ആ മലയാളത്തിന്റെ മഹാകവി കുമാരനാശാൻ അവസാനമായി സഞ്ചരിച്ച റെഡിമർ ബോട്ട് എന്ന് പറയുന്നത് ആ ബോട്ട് ആ വഴിയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അന്ന് രാത്രിയായതിനാൽ അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ രാത്രി അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് അവിടെ ഇറങ്ങിയത്, കാരണം മിക്ക ആൾക്കാരും ഒന്ന് ചായ കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു ആലുംകടവ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടം റെഡിമെയർ ബോട്ട് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ബോട്ടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഒരുപാട് സ്വകാര്യ ബോട്ടുകളും ഒരു കാലഘട്ടത്തിൽ അതുവഴി ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഡീസൽ ബോട്ട് വരുന്നതിന് മുമ്പ് ഒരു ആവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ബോട്ടുകളും ധാരാളം ഉണ്ടായിരുന്നു. ഈ റെഡിമെയർ ബോട്ട് തന്നെ അങ്ങനെ ആവി എഞ്ചിൻ ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ പ്രശസ്തരായ ആൾക്കാർ ഒക്കെ തന്നെ ഇങ്ങനെ കടന്നു പോയിരുന്ന ഒരു വഴിയായിരുന്നു ഈ പറയുന്ന ആലുംകടവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരുടെയൊക്കെ പാദസ്പർശമേറ്റ ഒരു മണ്ണാണെന്ന് കൂടെ വേണേ പറയാം. പഴയൊരു ആലുംകടവിന്റെ ചിത്രം കാണാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നീട് കണ്ടു നോക്കി മനസ്സിലാക്കിയ ഒരു ചിത്രവും കൂടിയാണ്. തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത ചക്രവാകം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ ചക്രവാകം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഈ ആലുംകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൽ പ്രേംനസീർ, അടൂർ ബാസി, കെ പി എസ് ലളിത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ചിത്രീകരണത്തിന് വേണ്ടി ആലുംകടവ് മരുതൂർ കുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആകെ ഉണ്ടായിരുന്ന ഒരു വലിയ വീട് അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലായിരുന്നു അത്രയും താരങ്ങളൊക്കെ താമസിച്ചിരുന്നത്. താരങ്ങളൊക്കെ അവിടെ താമസിച്ചിട്ട് ആലുംകടവിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തു. തോപ്പിൽവാസി നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പരിചയമുള്ള ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവിടെ ചിത്രീകരിച്ചത്. മാത്രമല്ല അതിന്റെ കഥ ഇതുപോലെ തന്നെ കായലും വെള്ളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, കടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിത ചിത്രീകരണം കൂടി ആയതുകൊണ്ടായിരിക്കണം ആലുംകടവ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അന്നത്തെ ആ സിനിമയിൽ പോയാലും നമുക്ക് കാണാം ഈ ആലുംകടവ് എന്ന് പറയുന്നതിൻ്റെ ആ കേന്ദ്ര ഭാഗത്ത് വള്ളങ്ങളെടുക്കാനുള്ള ഒരു ഓപ്പൺ സ്പേസ്, അതിനോട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗത്തായിട്ടും നിറയെ ഓലമേഞ്ഞ കടകളുടെ ഒരു നീണ്ട നിരകൾ തന്നെ. ഇന്ന് നമ്മൾ ഇന്ന് കാണുമ്പോൾ ഷട്ടറിട്ട കടകളും വാർപ്പിൻ്റെ കടകളും ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഓലമേഞ്ഞ കടകൾ കൊണ്ടുള്ള ഒരു വലിയ ഒരു അങ്ങാടി എന്ന് തന്നെ പറയാം. അത് ഈ ചക്രവാകം എന്ന് പറയുന്ന സിനിമ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ ഇപ്പോൾ അത് അവൈലബിൾ ആണ്. അത് കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് ആ പഴയൊരു ആലുംകടവിൻ്റെ ചിത്രം ഏതാണ്ട്, അതായത് 1974 ആ സിനിമ ചിത്രീകരിച്ചത്, ആ കാലഘട്ടത്തിലുള്ള ഒരു ആലുംകടവ് പോലും നമുക്ക് ആ ചിത്രത്തിലൂടെ കാണാം. ഓരോ കാലത്തിനനുസരിച്ച് നാട് മാറും, നമ്മൾ മാറും, അങ്ങനെയാണല്ലോ നമ്മുടെ ഈ പുരോഗമനത്തിലൂടെ നമ്മളിങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം അന്നത്തെ ആ ഒരു ഇതിന് വല്ല ക്ഷയം സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെനിക്ക് തോന്നുന്നു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എല്ലായിടത്തും സംഭവിച്ച ഒരു മാറ്റമാണ്, അതായത് ജലഗതാഗതം ക്ഷയിക്കുകയും റോഡ് ഗതാഗതം വളരെ വിപുലമാവുകയും ചെയ്തു. ലോറികൾ വന്നു, കാറുകൾ വന്നു, ബസ്സുകൾ വന്നു, ആൾക്കാർ സമയം ലാഭം, അതായത് വള്ളങ്ങൾ, കേവ് വള്ളങ്ങൾ 4-5 ദിവസം സഞ്ചരിച്ചു കൊണ്ട് എത്തിച്ചിരുന്ന ചരക്കുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ലോറിയിലെത്തിക്കാമെന്നുള്ള അവസ്ഥ വന്നതോടുകൂടി തന്നെ ചരക്ക് ഗതാഗതത്തിൽ റോഡ് കൈയടക്കുകയും ഈ തോടുകളും ജലഗതാഗത മാർഗങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തതാണ് ഈ ആലുംകടവിൻ്റെ പ്രതാപം ക്ഷയിക്കാനുള്ള ഒരു കാരണം. ജലഗതാഗതം ക്ഷയിക്കുകയും കേവ് വള്ളങ്ങളൊക്കെ തന്നെ കരയ്ക്ക് കയറി തുടങ്ങി. അന്നത്തെ ഒരു കേവ് വള്ളങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ദിവസത്തെ അധ്വാനമാണ്, കാശുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു വള്ളം നീറ്റിലിറക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇത്തരം വള്ളങ്ങളൊക്കെ തന്നെയും പിന്നീട് കരയ്ക്ക് കയറിയിട്ട് വിശ്രമിക്കാൻ തുടങ്ങി, കാരണം ജോലിയില്ലാതായി. കേവ് വള്ളങ്ങളിൽ ആൾക്കാർക്ക് തൊഴിലില്ലാതായി, അവർ പുതിയ തൊഴിൽ മേഖലകൾ തേടിപ്പോയാൻ തുടങ്ങി, കയർ വ്യവസായം ക്ഷയിക്കാൻ തുടങ്ങി. കയർ വ്യവസായത്തിൽ പണ്ട് കുത്തക സംഭരണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം ഈ സഹകരണ സംഘങ്ങൾക്കൊക്കെ വളരെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു കാലമായിരുന്നു. പക്ഷേ അത്തരം സമ്പ്രദായങ്ങളൊക്കെ നിന്നതോടുകൂടി തന്നെ കയർ വ്യവസായം ക്ഷയിക്കാൻ തുടങ്ങി. സ്ത്രീകളും മറ്റ് തൊഴിൽ മേഖലകൾ തേടിപ്പോകാൻ തുടങ്ങി. കേവ് വള്ളങ്ങളിലെ തൊഴിലാളികൾ ലോറി പോലുള്ള പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കയറിപ്പോയി. അങ്ങനെ വന്നപ്പോൾ കേവ് വള്ളങ്ങളൊക്കെ കരയ്ക്ക് കയറി വിശ്രമത്തിലായി. പക്ഷേ ഈ സമയത്ത് ഒരു വ്യവസായി, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്കിപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് നമിക്കണം എന്ന് തന്നെ പറയാം. കാരണം അന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അങ്ങനെ ആലുംകടവിൽ വരികയും ആലുംകടവിലുണ്ടായിരുന്ന ഒരു കിഷോർ എന്ന് പറയുന്ന ഒരു മില്ലുടമയുണ്ടായിരുന്നു, അതായത് ആലുംകടവിൻ്റെ ആ അറ്റത്ത് തന്നെയാണ് ആ മില്ലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കാണുകയും
ഒരു പുതിയ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ ആശയം മുന്നോട്ട് വെച്ചിരുന്നത് എന്താ വെച്ചാൽ, ഈ കേവ് വള്ളങ്ങളെ എന്തുകൊണ്ട് നമുക്ക് ഹൗസ് ബോട്ടുകളായി പരിണമിച്ചുകൂടാ, അല്ലെങ്കിൽ പുരത്തോണികളാക്കി മാറ്റിക്കൂടാം, അത് നമുക്ക് ഭാവിയുടെ ഒരു വ്യവസായം എന്ന രീതിയിൽ വിനോദസഞ്ചാരത്തിന് ഉപയുക്തമാക്കിക്കൂടാ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹം മുന്നോട്ട് വെച്ചു. അങ്ങനെ കിഷോറും അദ്ദേഹവും ചേർന്ന് ആദ്യത്തെ ഹൗസ് ബോട്ട് അവിടെ ആലുംകടവിൽ പണി പൂർത്തിയാക്കി നീറ്റിലിറക്കി. സത്യത്തിൽ അത് കേരള

0: പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ഒക്കെ ഒരു വേമ്പനാട്ട് കായലിൻ്റെ തന്നെ വിനോദസഞ്ചാര ഭൂപടത്തെ മാറ്റി എഴുതിയ ഒരു ഒരു വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ കേവ് വള്ളങ്ങൾ, അതായത് അന്ന് വിറക് വിലയ്ക്ക് വിൽക്കാൻ വെച്ചിരുന്ന കേവ് വള്ളങ്ങളൊക്കെ തന്നെയും ഈ കിഷോറും പുതിയ പുതിയ വ്യവസായികളും ഈ രംഗത്തേക്ക് വന്ന പുതിയ സംരംഭകരും ഒക്കെ വാങ്ങാൻ തുടങ്ങി. വാങ്ങിയിട്ട് പുതിയ പുതിയ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കുക. ആലുംകടവിലായിരുന്നു അതിൻ്റെ തുടക്കമെങ്കിലും പിന്നീട് ആലുംകടവിൽ നിന്ന് അത് നീങ്ങി നീങ്ങി നീങ്ങി പിന്നെ വേമ്പനാട്ട് കായലിൽ പോയി ആലപ്പുഴ അതിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു. അത് ഇവിടെ വന്ന ചില തൊഴിൽ സമരങ്ങൾക്ക് കാരണമൊക്കെയാണ് ആലുംകടവിൽ നിന്ന് അത് മെല്ലെ മാറിപ്പോയത്. പക്ഷേ അത് വന്നതോടുകൂടി ഈ കേവ് വള്ളങ്ങളിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന പല ആൾക്കാരും, അവർ കേവ് വള്ളങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മീൻകറിയുടെ രുചിയും ഭക്ഷണത്തിൻ്റെ രുചിയും ഒക്കെ അറിയാവുന്ന ആൾക്കാർ ഇവരെ ഹൗസ് ബോട്ടിലെ തൊഴിലാളികളാക്കി മാറ്റി. അവർ പിന്നെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഹൗസ് ബോട്ടിലുള്ള ഈ കരിമീൻ്റെ കറി ഉണ്ടാക്കുക, അവരുടേതായ രീതിയിലുള്ള ചോറുണ്ടാക്കുക. നമ്മൾ പണ്ട് അരച്ച മുളക് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ കൈകൊണ്ട് തന്നെ അരച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ അവരുടെ ഒരു തൊഴിൽ മേഖലയും പുഷ്ടിപ്പെട്ടു. അവരിൽ പലരും വേമ്പനാട്ട് കായലിലെ, അതിപ്പം വേമ്പനാട്ട് കായലിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു, കാരണം അത്രയ്ക്ക് ഹൗസ് ബോട്ടുകളായി കഴിഞ്ഞു. അത് മാത്രമല്ല ഹൗസ് ബോട്ടിൽ തന്നെ ഇപ്പം പുതിയ പുതിയ മാറ്റങ്ങൾ വന്നതനുസരിച്ച് അതിനകത്ത് സ്വിമ്മിംഗ് പൂളുള്ളത് വന്നു, കോൺഫറൻസ് ഹാളുകളിൽ വന്നു, രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ബെഡ്റൂമുകൾ, ആറിലെ അധികമുള്ള ബെഡ്റൂമുകൾ വന്നു, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ വന്നു. ഇത്തരം ഒരു മാറ്റത്തിലേക്കിൻ്റെ തുടക്കം കുറിച്ചതിനും ഈ ആലുംകടവ് എന്ന് പറയുന്ന ഗ്രാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അന്ന് ഇതിൻ്റെ തുടക്കകാലത്ത് വിദേശ സഞ്ചാരികളും ഒക്കെ അവിടെ വന്നിട്ട് ഈ ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ കാണാറുണ്ടായിരുന്നു. അതിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഇപ്പോഴിവിടം മഴക്കാറൊഴിഞ്ഞ ആകാശം പോലെ ശാന്തമാണ്, അല്ലേ ഫാദർ?
1: മഴക്കാറുള്ളത് മോശമാണെന്ന് ആരാ കുട്ടപ്പായിയോട് പറഞ്ഞത്? നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതല്ലേ മഴ. അപ്പോൾ അതിന് കാരണമായ മഴക്കാറും വേണമല്ലോ. പ്രകാശ് എന്താ സീരിയസ് ആയിട്ടിരിക്കുന്നത്?
2: ഏയ്, ഒന്നുമില്ല ഫാദർ. ഇവൻ ഈയിടെ വായിക്കുന്ന പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ് മഴക്കാറും ആകാശവും ഒക്കെ.
0: പ്രകാശേട്ടാ, വലിയ പഠിത്തമൊന്നുമല്ല വേണ്ടത്, ലോലമായ ഹൃദയമാണ്. കാറ്റടിച്ചാൽ പോലും പാടുന്ന വീണ പോലെയുള്ള ഹൃദയം.
1: കുട്ടപ്പായി കവിയായി കഴിഞ്ഞു. എന്തൊക്കെ ഗംഭീര പ്രയോഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്!
2: ഇതിവൻ്റെ സ്വന്തമൊന്നുമല്ല, പണ്ടേക്ക് പണ്ടേയുള്ള ഭാവനയാണ്. വിരലൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ എന്ന് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടില്ലേ?
0: പ്രകാശേട്ടാ, അത് വിരൽ, ഇത് കാറ്റ്. ഫാദറിന് പിടികിട്ടും. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ കുറച്ചു നാളായി ബാധിച്ചിരുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി എന്നാണ്. അത് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ.
1: കുട്ടപ്പായി പറഞ്ഞത് ശരി. നമ്മൾ കുറച്ചേറെ നാൾ ഊരാക്കുടുക്കിൽപ്പെട്ടു. മാർഗരറ്റിൻ്റെ വരവാണ് വഴിത്തിരിവായത്.
2: ഇവൻ പ്രശ്നം ഒഴിവായി എന്ന് പറഞ്ഞത് അവൻ്റെ കാര്യമാണ്. കുട്ടപ്പായി ആയിരുന്നല്ലോ സംശയ നിഴലിൽ നിന്നത്. അതൊഴിവായി. എനിക്കിപ്പോഴും പേരുദോഷം ബാക്കിയുണ്ട്.
0: ദേ പ്രകാശേട്ടാ, തമാശയായി പോലും ഇങ്ങനെ പറഞ്ഞുകൂടാ. ഞാൻ എത്ര ഉരുകിയെന്ന് ഫാദറിന് അറിയാമോ? സംഭവത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ അല്പം കടന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ ഞാൻ കളങ്കരഹിതനാണ് ഫാദർ, കളങ്കരഹിതൻ.
1: കടന്നു പ്രവർത്തിച്ചു എന്ന തിരിച്ചറിവുണ്ട് കുട്ടപ്പായിക്ക്. അത് നല്ലത്. ഒരു വീണ്ടു വിചാരത്തിൻ്റെ ഭാഗമായി ഇനിയെങ്കിലും കടന്നു പ്രവർത്തനം ഒഴിവാക്കാവുന്നതാണ്.
2: എവിടെ എൻ്റെ ഫാദർ, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ? ഇവൻ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. മാറ്റം അതുണ്ടാവില്ല.
0: ഇങ്ങനെ ഒരാളെ പറഞ്ഞു പറഞ്ഞു കുഴപ്പക്കാരനാക്കരുത്. പിന്നെ പിന്നെ നമുക്ക് തന്നെ തോന്നി തുടങ്ങും നമ്മൾ ലേശം പ്രശ്നമുള്ള ആളാണെന്ന്. ഫാദറിന് എന്തു തോന്നുന്നു? ഫാദർ മനഃശാസ്ത്രജ്ഞനാണല്ലോ.
1: കുട്ടപ്പായി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരാളെയും ബ്രാൻഡ് ചെയ്യാൻ പാടില്ല ഒരു തരത്തിലും. നമ്മൾ പലവട്ടം നേതാവാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരാൾക്ക് താൻ നേതാവാണ് എന്ന് തോന്നി തുടങ്ങുന്നത്. അയാളുടെ കഴിവും പ്രധാനമാണ് എങ്കിലും

0: നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കുകയായിരുന്നു. തികച്ചും കാർഷിക ഗ്രാമമായ പ്രദേശത്ത് കൃഷിക്കാരെ സഹായിക്കുന്ന നിലയ്ക്ക് വേണ്ടി ആ കാലത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ആമച്ചൽ കേന്ദ്രീകരിച്ച് ഒരു സർവീസ് സഹകരണ സംഘം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി. യുവാക്കൾക്ക് അക്കാലത്ത് കായിക പരിശീലനം നൽകി വന്നിരുന്നു. കാലടി പരമേശ്വരൻ നായർ എന്ന ഒരു ആയുർവേദ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ വി വി ഗിരിയുടെ പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു. അദ്ദേഹം ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് 4 സെന്റ് സ്ഥലം സംഭാവനയായി നൽകി. 1990 ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി കെട്ടിടമുണ്ടായി. നമ്മുടെ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളിൽ ഈ ഗ്രന്ഥശാല വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കട ദീർഘകാലം ഈ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിരുന്നു. പഴയകാല പാട്ടുകാരൻ ശ്രീ ആമച്ചൽ സദാനന്ദൻ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു. ഗ്രന്ഥശാലയുടെ കീഴിൽ വനിതാവേദി, ബാലവേദി, യുവത തുടങ്ങിയവ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരികമായ പുരോഗതി അടയാളപ്പെടുത്തുന്നത് ആ പ്രദേശത്തെ വനിതകളുടെ ശാക്തീകരണത്തിലൂടെയാണ് എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി എല്ലാ വർഷവും വനിതാ സമ്മേളനങ്ങൾ നടത്തുകയും പ്രമുഖരായ വനിതാ സാഹിത്യകാരെയും വനിതാ രാഷ്ട്രീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. വീട്ടമ്മമാരായ സ്ത്രീകളുടെ കൂട്ടായ്മയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് കൂടാതെ യോഗ പരിശീലനവും നടത്തി വരുന്നു. കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുറ്റത്തമുല്ല എന്ന പേരിൽ ഒരു പദ്ധതിയും നടത്തി വരുന്നു. എല്ലാ ദിവസവും പുസ്തക വിതരണം നടത്തുന്നത് കൂടാതെ വീടുകളിൽ പുസ്തകങ്ങൾ നേരിട്ടെത്തിച്ച് നൽകി വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയും തുടർന്ന് വരുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആഗ്നേയം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം പാടിയത് യേശുദാസ്. ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം ജോൺസൺ.

ജി വേണുഗോപാലും കൃഷ്ണചന്ദ്രനും ചേർന്ന് പാടിയ ഗാനം ചിത്രം മന്നാടിയർ പെണ്ണിന് ചെങ്കോട്ടച്ചെക്കൻ. പി കെ ഗോപിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം.

ടകൻ പ്രയോഗിച്ച് കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും, കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും.

ബിച്ചു തിരുമലയുടെ വരികൾ മോഹൻ സിത്താര ഈണം നൽകി ചിത്രം പാടിയത് ചിത്രം അർജുനൻ പിള്ളയും അഞ്ചു മക്കളും.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುವುದು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി. ഇപ്പോൾ ജ്യോതിശ്രീ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എസ് ആർ മോഹൻ, രചന വീണ പി നായർ. ആദ്യം ഹേമന്തമേ തൂമന്തമേകി എന്ന് തുടങ്ങുന്നു.

0: ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. രചന വീണ പി നായർ, പി ആർ വിജയലക്ഷ്മി. സംഗീതം എസ് ആർ മോഹൻ. പശ്ചാത്തലത്തിൽ കീബോർഡ് സി തങ്കരാജ്, തബല പ്രദീപ് കുമാർ എസ് ടി, ഗിത്താർ ബിൽഹാൻ, റിതം അരുൺ എസ് പി.
1: ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVKയുടെ ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA മാരുടെ നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC യെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുകയാണ്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പാസാക്കിയിരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിനായി അഖിലേന്ത്യാ നേതൃത്വം നിയോഗിച്ചിരുന്ന നിരീക്ഷകർ നിയുക്ത UDF MLA മാരുമായി ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വിട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVKക്ക് സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVKക്ക് കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തി. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തിരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷിയോഗം ഞായറാഴ്ച ചേരും. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശക്തമാക്കി. കമ്പനിയുടെ 3 സ്ഥാപകരെ ED അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇരകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത FIR കളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കർണാടക, ഡൽഹി, NCR എന്നിവിടങ്ങളിലെ 17 കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിലൊന്നായി ഇപ്പോഴും തുടരുന്നു.

0: ആകാശവാണി നിലയം പ്രവർത്തനം ആരംഭിച്ച ഇന്ന് 35 വർഷം പൂർത്തിയാകുന്നു. വൈകിട്ട് നടക്കുന്ന ആഘോഷ പരിപാടികൾ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക സർക്കാർ വനിതാ കോളേജ് പ്രിൻസിപ്പൽ കെ ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 മെയ് 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്.
0: ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവം മറ്റന്നാൾ മുതൽ ഈ മാസം 18 വരെ നടക്കും. നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖരും നാടകോത്സവത്തിന്റെ ഭാഗമാകും. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശിയായ നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 4 രണ്ട് ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. നവീകരിച്ച സംവിധാനത്തിലേക്ക് മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. 25 മുൻപ് മാറ്റിയ ബെയറിംഗാണ് തേയ്മാനത്തെ തുടർന്ന് ഇപ്പോൾ വീണ്ടും മാറ്റുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 1050 തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിനായി പോയി. ഇന്ന് പുലർച്ചെ 3:30 350 വനിതാ തീർത്ഥാടകരുമായുള്ള വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടാകും. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസ് 9 വിജയിച്ചു. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിളവെടുപ്പ് കാലമായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൊത്തമായും ചില്ലറയായും കർഷകരുടെ പക്കൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വ്യാപാരികൾ ജില്ലയിൽ സജീവമാണ്. കാലവർഷം എത്തും മുമ്പ് കയറ്റുമതി കൂടുതൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കച്ചവടക്കാർ. ചക്കയുടെ സീസൺ ആയതോടെ വ്യാപാരികൾ ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസൺ ആയതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് തളി സാധകം സംഗീത സഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് കോഴിക്കോട് കേസരി ഭവനിലാണ് സംഗീതോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: തളി ശ്രുതിലയം സംഗീത വിദ്യാലയത്തിന്റെ 11th വാർഷികവും ത്രിമൂർത്തി സംഗീതോത്സവം സാധകം സംഗീത സഭയുടെ സഹകരണത്തോടുകൂടി ചാലപ്പുറം കേസരി ഭവനിൽ ഇന്ന് ആരംഭിക്കും. പ്രണവ ശങ്കര നമ്പൂതിരിയുടെ വായ്പാട്ട് ഇന്ന്, നാളെ വൈകിട്ട് എസ് അശ്വതി വിനുവിന്റെ വായ്പാട്ടും നടക്കും. ഞായറാഴ്ച സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ നിർവഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 466 പോയിന്റ് കുറഞ്ഞ് 77,378, നിഫ്റ്റി 138 പോയിന്റ് നഷ്ടത്തിൽ 24

0: 188 ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVK യുടെ ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA മാരുടെ നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യമെന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചാണ്. മൂത്രച്ചോർച്ച അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. എന്താണ് മൂത്രച്ചോർച്ച എന്ന് നമുക്ക് നോക്കാം. മൂത്രം നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തോ അതോ സമയത്തോ നാം അറിയാതെ ഒന്നോ രണ്ടോ തുള്ളിയായോ അതോ അതിൽ കൂടുതലായോ പോകുന്നതിനെയാണ് മൂത്രച്ചോർച്ച എന്ന് പറയുന്നത്. ഇത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അന്താരാഷ്ട്ര യൂറോളജിക്കൽ ജേർണലുകളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏകദേശം 60% പേർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. പുരുഷന്മാരിലും ഇത് ഗണ്യമായ രീതിയിൽ കണ്ടുവരുന്നു. ഇത് കേവലം പ്രായമാകുന്നതിന്റെ സ്വാഭാവിക ഫലമല്ല, മറിച്ച് കൃത്യമായി ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. മൂത്രച്ചോർച്ചയുടെ തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്ട്രെസ് ഇൻകോർഡിനൻസ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ നിലത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴോ ചെറിയ തോതിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണിത്. അടിവയറ്റിലെ മർദ്ദം വർദ്ധിക്കുമ്പോൾ മൂത്രസഞ്ചിയെ താങ്ങി നിർത്തുന്ന പേശികൾക്ക്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസിന്, ബലക്കുറവ് സംഭവിക്കുന്നതാണ് ഇതിന്റെ കാരണം. ഇത് കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. രണ്ടാമതായി ഉള്ളത് ഏർജ് ഇൻകോണ്ടിനൻസ്. ശക്തമായ മൂത്രശങ്ക ഉണ്ടാവുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുൻപേ മൂത്രം ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മൂത്രസഞ്ചിയുടെ പേശികൾ അനാവശ്യമായി സങ്കോചിക്കുന്നതാണ് ഇതിനുള്ള കാരണം. നാഡീ സംബന്ധമായ അസുഖങ്ങൾ മൂലവും മൂത്രത്തിലുള്ള അണുബാധ മൂലവും ഇത് സംഭവിക്കാം. മൂന്നാമതായി ഉള്ളത് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് ആണ്. മുൻപറഞ്ഞ രണ്ട് ലക്ഷണങ്ങളും ഒരേ വ്യക്തിയിൽ തന്നെ കാണപ്പെടുന്ന അവസ്ഥയാണിത്. നാലാമതായിട്ടുള്ളത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. മൂത്രസഞ്ചി പൂർണ്ണമായി ഒഴിയാത്തതുകൊണ്ട് തുടർച്ചയായി ചെറിയ രീതിയിൽ മൂത്രച്ചോർച്ച ഉണ്ടാകുന്നു. ഇതിന് കാരണമായി കാണുന്നത് മൂത്രവാഹിനി തടസ്സം, നാഡീ പ്രശ്നങ്ങൾ, ബ്ലാഡർ മസിൽ ദുർബലത എന്നിവയാണ്. ഇത് കൂടുതലായി കാണുന്നത് പുരുഷന്മാരിലാണ്. കാരണം ഇത് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കവുമായിട്ടാണ്. ഇതിന് പുറമെ മുഴകളോ മൂത്രസഞ്ചിയിലെ കല്ലുകളോ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉള്ള സിവിയർ യൂട്രൈൻ പ്രൊലാപ്സോ, ഇതിനു പുറമെ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ മൂത്രസഞ്ചി കൺട്രാക്ട് ചെയ്യുന്നതിനെ തടയുന്നതിനാലും ഇത് സംഭവിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഫംഗ്ഷണൽ ഇൻകോണ്ടിനൻസ്. മൂത്രം പോകാനുള്ള സിസ്റ്റം നോർമൽ ആയിരുന്നാൽ പോലും ടോയ്ലറ്റിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണിത്. അതായത് വയോജനങ്ങളിൽ, കിടപ്പ് രോഗികളിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അടുത്തതായി കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതശൈലിയും ആരോഗ്യസ്ഥിതിയും മൂത്രച്ചോർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. താൽക്കാലിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഉള്ളത് മൂത്രത്തിലുള്ള അണുബാധ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മലബന്ധം, ചില മരുന്നുകൾ അതായത് ഡയൂറിറ്റിക്സോ സെഡേറ്റീവ്സോ പോലുള്ളവ, കഫീൻ

0: അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, മദ്യപാനം. സ്ഥിരമായുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്ത്രീകളിലുള്ള കാരണങ്ങൾ അഥവാ പെൽവിക് കാരണകൾ, ഗർഭധാരണം, ഒന്നിലധികം സുഖപ്രസവം എന്നിവ മൂലം താഴ്ഭാഗത്തുള്ള മസിലുകളും മൂത്രസഞ്ചിയുടെ മസിലുകളും വീക്കാകുന്നു. ഇതിനു പുറമെ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, ആർത്തവവിരാമം കഴിയുമ്പോൾ ഈസ്ട്രജൻ കുറയുന്നത് മൂലമുള്ള മസിൽ വീക്ക്നെസ്സും ഇതിന്റെ കാരണമായി കാണപ്പെടുന്നു. പെൽവിക് സർജറികൾ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസർ പോലുള്ള അവസ്ഥയ്ക്കെടുക്കുന്ന റേഡിയേഷൻ കാരണവും ഇത് വരുന്നു. നാഡീ സംബന്ധമായ കാരണങ്ങളാണ് അടുത്തതായി ഉള്ളത്. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, സ്പൈനൽ കോർഡ് ഇഞ്ചറി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നിവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമതായി കാണുന്നത് തടസ്സ കാരണങ്ങൾ. പുരുഷന്മാരിൽ ആണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളിൽ ആണെങ്കിൽ ഇത് പെൽവിക് ഓർഗൻ പ്രലാപ്സ് എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ ട്യൂമർ, മൂത്രാശയ കല്ലുകൾ എന്നിവയും തടസ്സത്തിന്റെ കാരണങ്ങളായി പറയുന്നു. നാലാമതായി ഉള്ളത് ജീവിതശൈലി കാരണങ്ങളാണ്. അതായത് അമിത ഭാരം, ഉള്ളിലേക്കുണ്ടാകുന്ന പ്രഷർ പെട്ടെന്ന് കൂടുകയും മസിൽ വീക്കാവുകയും ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രായം കൂടുമ്പോൾ പേശികളുടെ ശക്തി കുറയുന്നു. അപ്പോൾ പ്രായം കൂടുന്നതും ഒരു റിസ്ക് ഫാക്ടറായി നമ്മൾ കണക്കാക്കുന്നു. ദീർഘകാല ചുമയോ ഭാരമുള്ള ജോലിയോ ചെയ്യുന്നവരിലും മൂത്രച്ചോർച്ച കാണപ്പെടുന്നു. പരിഹാര മാർഗങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രം മൂത്രച്ചോർച്ചയ്ക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ അഥവാ കീഗൽ എക്സസൈസസ്. ഇത് ചെയ്യുന്നതിലൂടെ കാലക്രമേണ മാംസപേശികൾക്ക് ശക്തി കൂടുന്നു. മൂത്രച്ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മൂത്രം പോകാതെ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി മാംസപേശികൾക്ക് വരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കസേരയിൽ ദൃഢമായിരുന്ന് മുന്നോട്ടാഞ്ഞ് മൂത്രനാളിയുടെ ഭാഗം ഒന്ന് ചുരുക്കി പിടിക്കുക. മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള പേശികളെ അകത്തേക്കകത്തേക്ക് ചുരുക്കി പിടിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. കീഴ്വായു പോകാൻ തോന്നുന്ന അവസ്ഥയിൽ ചുരുക്കി പിടിക്കുന്നത് പോലെ 3 സെക്കൻഡ് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക. 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. മുൻപ് വിവരിച്ചതുപോലെ യോനി ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക. ഇതും 10 പ്രാവശ്യം ആവർത്തിക്കുക. ബ്ലാഡർ ട്രെയിനിംഗ്. നിശ്ചിത സമയക്രമത്തിൽ മൂത്രമൊഴിക്കാൻ ശീലിക്കുന്നത് വഴി മൂത്രസഞ്ചിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പറയുന്നത് ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലി മാറ്റവും. അമിതവണ്ണം കുറയ്ക്കുക, പുകവലി ഉപേക്ഷിക്കുക, മലബന്ധം ഒഴിവാക്കുക, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, വ്യായാമം ചെയ്യുക എന്നിവയാണത്. ചികിത്സയിലേക്ക് നമുക്ക് പോകാം. ഓരോരുത്തരുടെയും രോഗാവസ്ഥ അനുസരിച്ച് ചികിത്സാ രീതിയിൽ മാറ്റം വരാം. ഓരോ മൂത്രച്ചോർച്ചയ്ക്കും വേണ്ടത് ഓരോ രീതിയിലുള്ള ചികിത്സയാണ്. അത് കൃത്യമായി കണ്ടെത്തിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് ചെയ്യുന്ന ചികിത്സ കൊണ്ട് മറ്റേതിന് മോശമായി പോകാൻ സാധ്യതയുണ്ട്. രോഗാവസ്ഥ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രോഗം മൂർജിക്കാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുന്നതാണ് നല്ലത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥയുടെ ചികിത്സ എന്തെന്ന് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കീഗൽസ് എക്സസൈസ് ആണ് ഉള്ളത്. ഇതിനു പുറമെ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ടോപ്പിക്കലായിട്ടുള്ള ഈസ്ട്രജൻ ഓയിന്റ്മെന്റുകളും കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൊണ്ടും മാറുന്നില്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടി വരും. സ്ലിംഗ് ഓപ്പറേഷൻസ് എന്നാണ് ഇതിന് പറയുന്നത്. TVT അഥവാ TOT എന്ന പ്രൊസീജിയറുകളാണുള്ളത്. ഇതൊരു ഡേ കെയർ സർജറിയാണ്. വളരെ ചെറിയ മുറിവ് മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഈ സർജറിയിൽ മൂത്രനാളിക്ക് താഴെയായി ഒരു മെഷ് വെച്ച് താങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നത് മൂലം ചോർച്ച ഇല്ലാതാകുന്നു. ഏകദേശം 90% വിജയസാധ്യതയുള്ള സർജറിയാണിത്. ഏർജ് ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. ആദ്യപടി മരുന്നുകളാണ്. മരുന്നുകൾ മൂത്രസഞ്ചിയിലെ പേശികളെ റിലാക്സ് ചെയ്യുന്നു. ബോട്ടിലിനും ടോക്സിൻ ഇഞ്ചക്ഷൻ ആണ് അടുത്ത ചികിത്സാ രീതി. എൻഡോസ്കോപ്പി വഴി ഇഞ്ചക്ഷൻ മൂത്രാശയ പേശികളിലേക്ക് കുത്തിവെക്കുന്നു. ഇതിലൂടെ പേശികൾ റിലാക്സ് ആകുന്നു. ഇതിനു പുറമെ ഇന്റർസിം പോലുള്ള ഡിവൈസസ് ഉണ്ട്. ഇത് സ്പൈനൽ കോഡിന് താഴ്ഭാഗത്തുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഡിവൈസാണ്. സേക്രൽ ന്യൂറോ മോഡുലേറ്റർ എന്ന് പറയും. മൂത്രസഞ്ചിയുടെ കൺട്രോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായ മൂത്ര തടസ്സം മാറ്റുക എന്നതാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂലമുള്ള തടസ്സം ആണെങ്കിൽ അത് ഒന്നെങ്കിൽ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ സർജറി കൊണ്ടോ ചികിത്സിക്കാം. സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയ മുഖമുഴകളോ പെൽവിക് ട്യൂമറുകളോ ആണെങ്കിൽ അതിന്റേതായ ചികിത്സ എടുക്കുക. ഇതിനു പുറമെ മൂത്രസഞ്ചി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂറിൻ പോകാനുള്ള ട്യൂബ് അഥവാ കത്തീട്രൈസേഷനും ചെയ്യാവുന്നതാണ്. മൂത്രച്ചോർച്ച എന്നത് ലജ്ജിച്ച് മറച്ചു വെക്കേണ്ട ഒന്നല്ല. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക. ശരിയായ ചികിത്സ വഴി ഈ പ്രശ്നത്തെ അതിജീവിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും.
1: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു ഫ്രാൻസിസ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് AICC അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVK സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVK കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPI, CPIM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നിയമസഭാ കക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ

0: Of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
1: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
1: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 kilometer ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാഗരികതയുടെ, കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്ര ചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പ് റാസ് നടന്നു. ചെമ്പെടുപ്പ് റാസിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
1: ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ May 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 km വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയും 3 മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് ഒരു മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള

150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഗാനസല്ലാപം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ ഒത്തുചേരുന്നത്. ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് 2 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1 9 4 5 9 6 3 2 1 ഈ നമ്പറുകളിൽ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ, കേൾക്കാം.
1: സാറേ, ഞാൻ അരൂർ നടേശനാ.
0: അരൂർ അല്ലേ?
1: അതെ,
0: നടേശൻ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഈ ചന്ദനച്ചോല എന്ന പടത്തില് ഹൃദയം മറന്നോ നാണയത്തുട്ടിന്റെ കിലുകില ശബ്ദത്തിൽ പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ആ പാട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ?
1: വളരെ ഇഷ്ടമാണ്.
0: അതുകൊണ്ടാണല്ലോ പാടി കേൾപ്പിച്ചതും. ആ പാട്ടിങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ? ഈ പാട്ട് ആര് പാടിയാണെന്ന് അറിയാമല്ലോ? പാടിയത് യേശുദാസാണ്. ഈ പാട്ട് എഴുതിയത് മുപ്പത്തി രാമചന്ദ്രൻ. ഈ പാട്ട് ഈണം പകർന്നത് കെ ജെ ജോയിയാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് അങ്ങ്?
1: അല്ലല്ലല്ല, ഞാൻ വർഷങ്ങളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന
0: മറ്റ് ശ്രോതാക്കൾ കൂടി അവസരം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് വല്ലപ്പോഴും കൂടി വിളിക്കും അല്ലേ? പാലോട് രാജൻചേട്ടനാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്, ചന്ദനച്ചോലയിലെ ഗാനം. പാട്ട് കേട്ടാലോ?
1: ഓക്കെ ഓക്കെ, വളരെ സന്തോഷം.
0: സന്തോഷം.

0: ഹലോ, ഗാന ശലഭത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ശശി സാറല്ലേ?
0: ആ, സജീവാണ്.
1: ആ, സജീവ് സാറാണ്.
0: പേര്
1: സാറേ, എന്റെ പേര് സോമൻ.
0: സോമൻ എവിടുന്നാണ്?
1: ഞാൻ ചെങ്ങന്നൂര് മുളക്കുഴ.
0: മുളക്കുഴ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ്. ആ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: എനിക്ക് അമരത്തിനകത്ത് യേശുദാസ് പാടുന്ന അഴകെ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ.
0: അഴകെ നിൻ മെഴുനീർമണി അല്ലേ?
1: ആ, അതെ അതെ,
0: ആ പാട്ട്. ആ,
1: ആ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് എന്റെ എന്നോട് ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് വെച്ച് ജീവിക്കുന്നതിനാണേ. അപ്പൊ ഇത് ആറന്മുള, കൃഷ്ണന്നൂര്, കെരളശ്ശേരി, മുളക്കുഴ ഈ പ്രദേശത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും പിന്നെ എന്റെ വൈഫിനും.
0: ആ, വൈഫിന്റെ പേര് പറഞ്ഞോളൂ.
1: വൈഫിന്റെ പേര് ജെസ്സി.
0: അതൊരു സന്തോഷമാകട്ടെ. ആ,

0: പിന്നെ ആർക്കൊക്കെയാണ് സമർപ്പിക്കുന്നത്?
1: ആ പിന്നെ തൃശ്ശൂരുള്ള ലൂസി തോമസ് കടുത്തിരുത്തിയുള്ള തോമസ് ചേട്ടന്, പിന്നെ ജോയിച്ചായന് കൊടക്കോട്ടയം, ലൈലാമ്മ എന്നിവർക്കെല്ലാം.
0: ആരെയും പണക്കണ്ട എന്ന് വരിച്ചു. വളരെ ഒരു വലിയ ഒരു ലിസ്റ്റ്, വളരെ വലിയൊരു ലിസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഈ പാട്ട് യേശുദാസും ചിത്രയും പാടിയതാണ് അമരം എന്ന ചിത്രത്തിന് വേണ്ടി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയാണ്, സംഗീതം രവീന്ദ്രൻ. പാട്ട് കേൾക്കാം. ആ സുഖം. ആ അതെ, സുഖമായിട്ടിരിക്കുന്നു. ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഈ അടുത്ത കാലത്തായിട്ട് കുറവാണ്. അപ്പോ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ. ലോട്ടറി ടിക്കറ്റ് വിറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പാട്ട് കേൾക്കാം.
1: താങ്ക് യു സാർ.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്. എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
4: ഹലോ
2: ഹലോ, പത്തനംതിട്ട മല്ലപ്പള്ളി. പേര് പറഞ്ഞോളൂ.
4: ബേബിക്കുട്ടി.
2: ആ, ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് ഈശ്വരൻ ഹിന്ദു അല്ല, ഇസ്ലാം അല്ല, ക്രിസ്ത്യാനി അല്ല, പോസ്റ്റ്മാനെ കാണാൻ.
2: ആ, പോസ്റ്റ്മാനെ കാണാനില്ല നേതൃത്വത്തിലെ പാട്ട്, യേശുവാസ് പാടിയ പാട്ടല്ലേ. ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
4: ശ്രോതാവും
2: പറഞ്ഞു 2 വർഷത്തിന് മുമ്പ് വിളിച്ചതാണ് എന്ന് പറഞ്ഞു. കുറച്ചുപേരൊക്കെ ഒരു ഇടവേള ഇട്ടിട്ടാണ് വിളിക്കുന്നത്. നല്ല ഇടവേള ഇട്ടിട്ടാണ് വിളിക്കുന്നത് അല്ലേ?
4: ഇടവേള വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. 3 മാസം കഴിഞ്ഞ്
2: കിട്ടാത്തതുകൊണ്ടാണ് അല്ലേ.
4: അവസാനം കിട്ടിയ പാട്ടും മരത്തിന് വിളയുന്ന മലയോരം
2: പാടാൻ നേതൃത്വത്തിലെ പാട്ടല്ലേ.
4: അതിനുശേഷം
2: പാട്ട് കേട്ടാലോ, പോസ്റ്റ്മാനെ കാണാനല്ലേ നേതൃത്വത്തിൽ യേശുദാസ് പാടി ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാം അല്ല എന്നുള്ള പാട്ട്. ആ, ഈ ഗാനം എഴുതിയത് വയലാറാണ്, സംഗീതം ദേവരാജൻ. പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മണിമല, കോട്ടയം ജില്ലയിലെ മണിമല പഞ്ചായത്തിൽ ആലപ്ര ശിവൻ നായർ.
0: ശിവൻ നായരാണ്. ആലപ്ര ശിവൻ നായരാണ് വിളിക്കുന്നത്. ഏത് പാട്ടാണ് വേണ്ടത്?
1: ഈശ്വര ചിന്തയ്ക്ക് തന്നെയ മണിയം എന്നുള്ള പാട്ട്.
0: അതിന് തൊട്ടു മുമ്പ് ഇത് ഈശ്വരന് ഹിന്ദു അല്ല ഇസ്ലാം അല്ല എന്നുള്ള പാട്ടാണ്. അപ്പൊ ഈ അടുത്തത് ഈശ്വര ചിന്ത ചെയ്തേ എന്ന ഗാനം അല്ലേ?
1: അതുള്ളതുകൊണ്ടാണ് കുറെ നിലനിൽക്കുന്നത്. ലോകം നിലനിൽക്കണ ഈശ്വര ചിന്ത തന്നെ വേണം, ഒരു പേടി.
0: ഇതൊരു പഴയ ഗാനമാണ്. 1960 ആ വർഷം റിലീസ് ചെയ്ത ഒരു ചിത്രമാണ് ഭക്ത കുചേല എന്ന് പറഞ്ഞിട്ട്.
1: ഭക്തകുചേല, അതെ. എനിക്ക് ആ ഭക്തകുചേല അതുപോലെ തന്നെ വേറെ പഴയ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടം.
0: പൊതുവെ പഴയ പാട്ടുകളോടാണ് ഇഷ്ടം.
1: സംശയമില്ല. ഇവിടെ ഇപ്പൊ എഫ് എം ചാനലുകൾ പലതും ഉണ്ട്, അതിലൊക്കെ വിളിച്ചാൽ അവര് പുതിയ പാട്ടേ തരുവുള്ളൂ. അവര് പറയുന്നത് പഴയ പാട്ട് വെച്ചാൽ വണ്ടികളൊക്കെ പോകുന്നവർക്ക് തെറ്റിപ്പോകുന്ന വണ്ടി മറിയാൻ സാധ്യതയുണ്ട്
0: പഴയ പാട്ടാവുമ്പോഴോ.
1: പഴയ പാട്ട് ഞാൻ ഈയിടെ ഒരു ചാനൽ, ഞങ്ങളുടെ അടുത്തൊരു ചാനലുണ്ട് കാഞ്ഞിരപ്പള്ളി, ആ ചോദിച്ചപ്പോ പറഞ്ഞു പഴയ പാട്ട് വെക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഈ വണ്ടികളൊക്കെ പോകുന്നവർക്ക് പ്രശ്നമാണ് ആ പാട്ട് വെച്ചാൽ.
0: അതൊരു വിചിത്രമായ വാദമായിട്ട് തോന്നുന്നു എന്തായാലും.
1: അതെ അതെ, ആ അതെ.
0: ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച്?
1: ഇതിപ്പം റേഡിയോ, ഇപ്പൊ നമ്മളെ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും റേഡിയോ പ്രോഗ്രാം ഇപ്പൊ എഫ് എം അല്ലാതെ ഇതല്ലേ പഴയ മാധ്യമം, ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
0: ഈ ഗാനശലാപത്തിലേക്ക് വിളിക്കുന്ന ഒരുപാട് ശ്രോതാക്കള്, കൂടുതൽ ശ്രോതാക്കള് പഴയ പാട്ടുകളാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ആവശ്യപ്പെട്ട രഞ്ജിനി, ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, രഞ്ജിനി, ലാലിശ്ശേരി, ഹലോ പ്രീത, ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതലും പഴയ പാട്ട്.
1: പണ്ട് ചോദിച്ചത് പഴയ പാട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അമ്മ അല്ലാതെ ഒരു ദൈവമുണ്ട്, എന്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ ആ പാട്ടാണ് ചോദിച്ചത്, പൂന്തേനരുവിയുടെ. അങ്ങനെ പഴയ പാട്ടുകളാണ് നമുക്ക് ഇഷ്ടം.
0: അപ്പൊ പാട്ട് കേൾക്കാം. ഈ ഗാനം എഴുതിയത് തിരുനേനാർ കുറിച്ചി മാധവൻ നായരാണ്, സംഗീതം ബ്രദർ ലക്ഷ്മണൻ. പാട്ട് കേൾക്കാം.
1: ഓക്കെ സാർ.

0: ഹലോ, ഗാനശലഭത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്തേ സാർ.
0: ആ നമസ്തേ, പേര് പറഞ്ഞോളൂ.
1: ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നാട് എന്ന രാധാക്ഷപ്പണിക്കർ സി എസ് ആണ്.
0: ആ ചേന്നനാട്ട് എന്ന് സ്ഥിരം രഞ്ജിനിയിലേക്കും ഒക്കെ കത്തെഴുതുന്ന സി എസ് രാധാക്ഷപ്പണിക്കർ അല്ലേ?
1: അതെ, രഞ്ജിനിയിലേക്ക് എഴുത്തുപെട്ടിയിലേക്ക് ഒക്കെ
0: അതെ അതെ അതെ
1: കത്തെഴുതുന്നതാണ്.
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: വേണ്ടത് മനസ്സൊരു സ്വപ്ന ഖനി, ആ പാട്ടാണ് വേണ്ടത്. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന ചിത്രത്തിൽ.
0: അതാണ് ആദ്യ വരിയിൽ ഒതുക്കിയത്, രണ്ടു വരി പാടി കൂടെ. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന ചിത്രത്തിലെ പാട്ടാണ് അല്ലേ?
1: അതെ അതെ അതെ. പിന്നെ ആകാശവാണിയിലെ അവതാരകരെ കുറിച്ച് എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ല. കാര്യം എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തരാണ്. അവതരണം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്.
0: ആയിക്കോട്ടെ. ആ ഈ പാട്ട് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. സംഗീതം MS വിശ്വനാഥൻ, യേശുദാസും എസ് ജാനകി പാടിയ പാട്ട്.
1: ഡെഡിക്കേഷൻ ഉണ്ടല്ലോ സാർ.
0: ആ പറഞ്ഞോളൂ, ഡെഡിക്കേഷൻ പറഞ്ഞു.
1: അതെ, പത്മകുമാരി, ശ്രീകുമാരി, സതീഷ് കുമാർ, സുനിൽകുമാർ, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി, അശ്വതി, KP മോഹനൻ, പെരുമ്പളം, അക്കാമ ജോസഫ്, കിടങ്ങൂര്, TR വിജയലക്ഷ്മി, ചേർത്തല, മുംതാസ് ബീഗം, മയ്യനാട്.
0: എന്തായാലും രഞ്ജിനിയിൽ കത്തയക്കുന്ന എല്ലാവരുടെയും പേരായി കാണണം ഏകദേശം അല്ലേ? ഒട്ടുമിക്ക ആൾക്കാരുടെയും പേരായിട്ടു.
1: TR വിജയലക്ഷ്മി, അതെ, വിജയലക്ഷ്മി മാഡത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ
0: സുഭാഷിതത്തിലൂടെ പരിചയമാണ്.
1: എപ്പോഴും സ്ഥിരമായിട്ട്
0: മനസ്സിലായി. പാട്ട് കേൾക്കാം. വയലാർ ദേവരാജനും വയലാറും MS വിശ്വനാഥനും ഒരുക്കി, യേശുദാസ് എസ് ജാനകിയും പാടിയ പാട്ടാണ് ചിത്രം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാന ശലഭത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സാർ.
0: ആ, പേര്
1: ഇങ്ങനെ
0: പറഞ്ഞോളൂ.
1: ഓച്ചിറ പ്രയാറിൽ നിന്ന് രാമേന്ദ്രൻ നായരാണ്.
0: ആ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്.
1: സ്ഥിരം റേഡിയോ ശ്രോതാവാണ്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ അതെ, എനിക്കിപ്പോ ഇന്ന് വേണ്ടത് പാട്ട് നമ്മുടെ സീമന്തപുത്രൻ എന്ന സിനിമയ്ക്ക് വേണ്ടി 76-ലെ ഒരു സിനിമയാ ഇത് എന്ന് തോന്നുന്നു.
0: അതെ അതെ,
1: തമ്പി സാറിന്റെ രചനയ്ക്ക് അർജുനൻ മാസ്റ്റർ സംഗീതം നൽകി ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ്. സങ്കല്പത്തിൻ സ്വർണമരം പൂവണിഞ്ഞു, നമ്മൾ സംഗീത പക്ഷികളായി വാഞ്ഞിൽ ഉയർന്നു എന്ന പാട്ടാണ്.
0: ഇങ്ങനെ തന്നെയാണ് ഇവിടെ പാട്ടുകളൊക്കെ അങ്ങ് ആവശ്യപ്പെടുന്നത്. ഓർമ്മച്ചപ്പിലാലിശ്ശേരി, രഞ്ജിനി ലാലിശ്ശേരി പാട്ട്, അതിന്റെ മൊത്തം വിശദ വിവരങ്ങൾ അത് കത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ് ആ പടം റിലീസ് ചെയ്തത്, പാടിയത്, രചന, സംഗീതം, പിന്നെ അറിയാവുന്ന അതിന്റെ വിശദ വിവരങ്ങളെല്ലാം അങ്ങ്.
1: ഞാനേ പാട്ട് സശ്രദ്ധം കേൾക്കുന്ന ആളാ, സശ്രദ്ധം കേൾക്കുന്ന ആളാ, ചുമ്മാ ഇരുന്ന് കേൾക്കല്ല പാട്ട്. ഒരുവിധമൊക്കെ പാടാൻ സ്വല്പം കൈകൊണ്ടിച്ചിരി. ഞാന് പിന്നെ ഓർമ്മത്തിപ്പിലേക്ക് ഒരു കത്ത് രണ്ടു പ്രാവശ്യം വരുന്നു. ഇത് കേൾപ്പിച്ചില്ലല്ലോ സാർ. സാറ് വായിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ സാർ എന്തുകൊണ്ടോ അത് വായിച്ചില്ല.
0: കഴിഞ്ഞ ആഴ്ചയും രഞ്ജിനില് അദ്ദേഹത്തിന്റെ താങ്കളുടെ ഒരു പാട്ട് കൊടുത്തിരുന്നു, കേട്ട് കാണും.
1: ആ കേട്ടു. കഴിഞ്ഞ ആഴ്ച രഞ്ജിനിയിലെ പഴയ പാട്ട്, ബി എ ചിദംബരനാഥ് സംഗീതം നൽകിയ പാട്ട്.
0: ആ പാട്ട് കഴിഞ്ഞ ആഴ്ചയാണ് കൊടുത്തത്.

0: സാറാണ് അത് വായിച്ചത്. അല്ല, അതിനു മുമ്പ് ഞാൻ പിന്നെ രണ്ടു പ്രാവശ്യം മാർച്ച് 16-ാം തീയതിയും ഏപ്രിൽ 13-ാം തീയതിയും രണ്ട് കത്ത് ഓർമ്മച്ചപ്പിന് വേണ്ടിയായിട്ട്
1: ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുന്നതാണ്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ. അപ്പൊ അത് ഇനിയുള്ള പരിപാടികളിൽ ഉൾപ്പെടുത്തും, ഓർമ്മച്ചപ്പിലേക്ക് ഉൾപ്പെടുത്തും.
0: വളരെ മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നല്ലൊരു പിന്നെ കത്താണ് അത് എഴുതിയിരിക്കുന്നത്.
1: നല്ല കത്തുകളാണ്, നല്ല രസകരമായ കത്തുകളാണ് അങ്ങ് എഴുതുന്നത്. അതൊക്കെ
0: അത് മാറ്റി വെക്കുന്ന ഉടനെ മനസ്സിനൊരു വല്ലാത്ത പിന്നെ.
1: അപ്പൊ എന്തായാലും തത്സമയ പരിപാടിയിൽ, ഈ പരിപാടിയിൽ വിളിച്ച് ഫോണിൽ തത്സമയം പാട്ടുകൾ ആവശ്യപ്പെട്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പൊ ആ പരാതിയൊക്കെ ഇതിലങ്ങ് അലിഞ്ഞുപോകും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഇന്ന് പാട്ട് കേട്ടാലോ, ഇന്ന് പാട്ട്
0: കേട്ടാലോ, ഓർമ്മച്ചപ്പ് വായിക്കണേ സാർ.
1: ഇത് സെക്ഷനിൽ പറഞ്ഞു. ശരി, ഇന്ന് പാട്ട്
0: ഏപ്രിൽ 13-ന് എഴുതി അയച്ചത്.
1: പാട്ട് കേട്ടോളൂ.

0: ഹലോ ഗാനസ് എല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ
0: ആ പേര്
1: ഹലോ
0: പറഞ്ഞോളൂ.
1: എന്റെ വീട് കെ ഗോപി. എന്റെ വീട് ചേർത്തല വാരണം.
0: വാരണം എന്നോ? വാരണം എന്നാണോ സ്ഥലത്തിന്റെ?
1: വാരണം
0: ആ
1: വാരണം എന്ന് പറഞ്ഞാല് ചെറുവാരണ സ്ഥലത്തിന്റെ പേര്.
0: ആ
1: എന്റെ വീട് ശരിക്കും പ്രോപ്പർലി

0: പള്ളിപ്പുറം ആയിരുന്നു, ഞങ്ങളുടെ സ്ഥലം മാറി ഇവിടെ നിന്ന് താമസിക്കുന്ന ആളാണ്.
1: ഓ
0: അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം ശ്രമിച്ചു എഴുതിയിരിക്കുന്നത്, ഇതുവരെ ആദ്യമായിട്ട് കിട്ടുന്നത്.
1: ഓ ഗാനസലോകത്തിലേക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്? ആ
0: അല്ല എന്താ സാറേ,
1: ഗാനസലോകത്തിലേക്ക് ആദ്യമായിട്ടാണോ കിട്ടുന്നത്?
0: ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൽ പങ്കെടുക്കുന്നത്. കുറെ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, ഇതിനെ എനിക്ക് കിട്ടിയിട്ടില്ല.
1: ഇതിപ്പോ വേണ്ട പാട്ട് ഏതാ?
0: ടി എസ് ആർ പണിക്കര്, കെ പി മോഹൻ പെരുമ്പള, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ജോലിയിലാണ്. അപ്പം അവരിങ്ങനെ എന്റെ എന്റെ ശരിക്കും ബൂസ്റ്റപ്പ് ചെയ്ത അവരാണ്.
1: ഡെഡിക്കേഷൻ
0: ഉണ്ട്. എന്റെ കഴിഞ്ഞ ആഴ്ച എന്റെ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു.
1: എത്രാമത്തെ?
0: അപ്പൊ അന്ന് അന്ന് പിന്നെ
1: എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി?
0: കുട്ടികള് 38
1: 38 വർഷം പൂർത്തിയാക്കി. ആ ഏത് പാട്ടാ വേണ്ടത്? യേശുദാസൻ ജനകി പാടി പാട്ട് മിടുപിടിക്കി.
0: ഡെഡിക്കേഷൻ ഉണ്ട്.
1: പറഞ്ഞോളൂ.
0: ശാന്തിപ്രിയ, ശാന്തിപ്രിയ, മുടിമിത്ര, കരുണ, വിമൽ, ശാലിജി, ദീപക്, അമൃത, നീതു, ശോഭ, ഇത്രയും പേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നു. ഓർത്തവരുടെ എല്ലാം പേര് പറഞ്ഞു അല്ലേ? പെട്ടെന്ന് ഓർമ്മ വന്നവരുടെ എല്ലാം പേര് പറഞ്ഞു കഴിഞ്ഞു.
0: ആ ശരി.
1: ശ്രീകുമാരത്നം എഴുതി, എം എസ് ബാബുരാജ് ഇണം പേർന്ന്, യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. ചിത്രം മിടുമിടിക്കി. ആ അപ്പോൾ വിവാഹ വാർഷികാശംസകളോടെ ഈ പാട്ട് കേൾപ്പിക്കുക.
0: ഓക്കെ.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
5: ഹലോ, നമസ്കാരം സാർ.
4: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
5: ഞാൻ രാജൻ പാലോട്.
4: രാജൻ പാലോട്. ഏത് പാട്ടാ വേണ്ടത്?
5: താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരിങ്ങള്.
4: ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. വളരെ പഴയ പാട്ടാണല്ലോ.
5: പഴയ പാട്ടിനോട്.
4: പാട്ട് പാടുവോ?
5: ഇല്ല.
4: കേൾക്കാനും ആസ്വദിക്കാനാണ് താല്പര്യം. പഴയ പാട്ടുകളോടാണ് താല്പര്യം എന്ന് നേരത്തെ പറഞ്ഞു അല്ലേ? ഇത് 1969 റിലീസ് ചെയ്ത ചിത്രമാണ്, അടിമകൾ എന്ന ചിത്രം. അതിൽ വയലാറും ദേവരാജനും ഒരുക്കി എം രാജ പാടിയ പാട്ടാണ് ഇത്. ആദ്യമായിട്ടാണോ കിട്ടുന്നത്? അതോ മുമ്പ് വിളിക്കാറുണ്ടോ?
5: അല്ല, ഞാൻ ജനുവരിക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ട്. 2025 ലാസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ
4: ഇന്ന് തുടക്കത്തിൽ തന്നെ വിളിക്കാമെന്ന് വെച്ചു. ഇന്ന് തുടങ്ങുന്ന ദിവസം തന്നെ വിളിക്കാമെന്ന് വെച്ചു, കിട്ടുകയും ചെയ്തു അല്ലേ?
5: രാവിലെ അറിയിപ്പ്
4: കേട്ടോണ്ടിരിക്കും. അപ്പോഴേ വിചാരിച്ചതാണ് ഇന്ന് തന്നെ വിളിച്ച് കിട്ടണം എന്ന്. അത് അങ്ങനെ കിട്ടുകയും ചെയ്തു.
5: 6 മണിക്കുള്ള അറിയിപ്പ് കേട്ടിരുന്നു.
4: ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആദ്യം വിളിച്ച ശ്രോതാവ് അല്ലേ ഈ പരിപാടി?
5: അതെ അതെ. പിന്നെ ഫസ്റ്റിലത്തെ കോള് നടേശനായിരുന്നു, കേട്ടിരുന്നു. പിന്നെ ആലപ്പുഴ എന്നുള്ള ഒരു കുഞ്ഞപ്പനുണ്ട്. പിന്നെ മലപ്പുറം ജില്ല ഒരു ശ്രീനിവാസൻ, ഒരു സുരേന്ദ്രൻ, ഒരു കോമളം. അത്രയും പേർ. ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും
4: പാട്ട് കേട്ടോളൂ.
5: ഓക്കെ, താങ്ക് യു.

0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ഉദയകുമാർ,
0: എവിടുന്നാണ്?
1: കാസർഗോഡ് ജില്ലയിൽ നിന്ന്.
0: കാസർഗോഡ് വടക്കേ അറ്റത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഗാനശലാപത്തിലെ അവസാനത്തെ കോളറാണ് താങ്കൾ. ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്കൊരു വിപ്ലവഗാനം ലാൽ സല അല്ലേ.
0: ഹലോ.
1: ഹലോ,
0: ഇഷ്ടഗാനം പറയൂ.
1: ലാൽ സലാം എന്ന പടത്തിലെ വിപ്ലവഗാനം.
0: ആ,

0: that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. With that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
3: റഷ്യയിലെ പഠിപ്പുള്ള ദരിദ്രനാണ് നിക്കോഫ്. അനീതിക്കെതിരെ അയാളിൽ വിപ്ലവാഗ്നി ജ്വലിച്ചിട്ടുണ്ട്. ഒരു പലിശക്കാരിയെ അയാൾ കൊല്ലുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും മനസാക്ഷിയുടെ വിചാരണ കോടതിയിൽ അയാൾ വിയർക്കുകയാണ്. മായ്ക്കാനാവാത്ത മനസ്സിലെ രക്തക്കറ മറ്റുള്ളവർ കാണുമെന്ന് നനച്ച് ഭയാക്രാന്തനാണ് അയാൾ. പനിയുടെ വിഭ്രാന്തിയിലാണെന്ന് ധരിച്ച് നിക്കോവിനെ സഹായിക്കാനെത്തുന്ന കൂട്ടുകാരൻ റസുമുഹിൻ സെമറ്റോവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സുഹൃത്താണ്. നിക്കോവിന്റെ താമസസ്ഥലത്ത് അയാൾ ഉറങ്ങുമ്പോൾ എത്തിയ സെമറ്റോവിനോട് സംശയാസ്പദമായ പല വാക്കുകളും പിച്ചും പെയ്യുമെന്നവണ്ണം നിക്കോവ് പറയുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞ നിക്കോവിനെ സഹായിക്കാൻ കൂട്ടുകാരൻ റസുമഹിനെത്തുന്നു.
4: നിക്കോവ്, നീ ഇപ്പോഴും ഉണർന്നിരിക്കാനോടാ. നിക്കോവ് നല്ലത് തന്നെ. നസ്താസ്യ, ആ പൊതി ഇവിടെ കൊണ്ടുവരൂ. ഒന്നോ രണ്ടോ നിമിഷത്തിനകം പണം എങ്ങനെ ചെലവാക്കിയെന്ന് കാണിച്ചു തരാം.
5: സമയം എത്രയായി?
4: സമയം ഇപ്പോ 6 മണിയായി കാണും. നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഡാ, സന്ധ്യയായിരിക്കുന്നു. നീ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കുന്നു.
5: ദൈവമേ, എന്തപരാധമാണ് ഞാൻ ചെയ്തത്?
4: അപരാധമോ? നീ നല്ലതാണടാ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? ആരെങ്കിലും കാണാമെന്ന് കേട്ടിട്ടുണ്ടോ? ഏ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് നിക്കോവ്. ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ 3 മണിക്കൂർ കാത്തു നിൽക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങ് മുകളിൽ കയറി വന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടർ സോസിമോവിന്റെ അടുക്കലും പോയി. അയാൾ വീട്ടിലില്ല. അത്ഭുതം തന്നെ. പോട്ടെ, സാരമില്ല, അയാൾ ഉടൻ തന്നെ ഇങ്ങെത്തും.
5: ഡോക്ടർ വരാൻ പറഞ്ഞു.
4: അതെ, സോസിമോവ് എന്റെ സുഹൃത്താനടാ. ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പേരെടുത്ത് വരാൻ വിളിക്കുന്നിടത്തൊക്കെ ഓടിച്ചെല്ലും.
5: മറ്റുള്ളിടത്തെ പോലെ അല്ലല്ലോ റഷ്യയിൽ രോഗികളെ തേടി ഡോക്ടർമാർ. റസുമഹിൻ, നിനക്ക് പരിചയമില്ലാത്തിടമില്ല, പരിചയമില്ലാത്തവരുമില്ല.
4: നിക്കോവ്, ഇപ്പൊ എന്റെ അമ്മാവൻ എന്റെ കൂടെയാണ് താമസം. എന്റെ അമ്മാവനോടൊപ്പം ഞാൻ ഇന്ന് പഴയ സ്ഥലത്ത് നിന്ന് താമസം മാറുന്നു. എന്നാൽ അതൊരു പ്രശ്നമല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നസ്താസിയ, ആ പൊതി ഇങ്ങ് തന്നെ. ഇത് തുറന്നു നോക്കാം. നിനക്കിപ്പോ എങ്ങനെ ഉണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ.
5: എനിക്കിപ്പോൾ പൂർണ്ണ സുഖമാണ്. ഞാനിപ്പോൾ രോഗിയല്ല. നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ?
4: ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 മണിക്കൂറായി നീ ഉണരുന്നത് കാത്തിരിക്കുകയായിരുന്നു.
5: അല്ലടാ, ഇപ്പോഴത്തെ കാര്യമല്ല, അതിനു മുമ്പ്.
4: നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
5: അല്ല, ഇവിടെ നീ എത്ര നാളായി വന്നു തുടങ്ങിയിട്ട്?
4: എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇന്ന് കാലത്ത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചല്ലോ. അതൊന്നും നീ ഓർക്കുന്നില്ലടാ.
5: അതെല്ലാം ഒരു സ്വപ്നമായിരുന്നില്ലേ? നടന്ന കാര്യങ്ങളാണോ?
4: ഓ, നീ മറന്നിരിക്കുന്നു. നീ അപ്പോൾ നീ

0: ആയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉറങ്ങിയപ്പോൾ നിനക്കല്പം ഭേദമായിട്ടുണ്ട്. നീ ശരിക്കും ഉഷാറായിരിക്കുന്നു. വളരെ നല്ലത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
1: ഇതെന്താണ് പൊതിയിലുണ്ടായിരുന്നത്? റസ്മഹിൻ, ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ?
0: വേണം, ഉണ്ട്. ഞങ്ങൾക്ക് നിന്നെ മനുഷ്യനാക്കി എടുക്കണം. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. ദേ നോക്കതേ, ദേ ഈ തൊപ്പി കണ്ടോ, മനോഹരമായ തൊപ്പി. നീ ഇതൊന്ന് ധരിച്ചു നോക്ക്.
1: വേണ്ട.
0: എന്താ നോക്കണ്ടേ?
1: ഇപ്പോഴോ? അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം.
0: ഇല്ല നിക്കോ, നീ വഴക്കിടല്ലേ. പിന്നീട് ഇത് വൈകി പോകും. എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം കിട്ടില്ല. കാരണം അളവറിയാത്തത് കൊണ്ട് ഏകദേശ അളവ് കണക്കാക്കി വാങ്ങിയതാ. എന്നിട്ട് കണ്ടോ, നല്ല പാകം, നിനക്ക് വളരെ യോജിച്ചത് തന്നെ.
1: പിന്നെ
0: വസ്ത്രധാരണത്തിലെ ഏറ്റവും പ്രധാന കാര്യം അനുയോജ്യമായ തൊപ്പി തിരഞ്ഞെടുക്കുക തന്നെയാണ്. നിനക്കിത് കൊള്ളാം.
1: എന്റെ ഇപ്പോഴുള്ള തൊപ്പി ശരിയാണ്, എനിക്ക് ലജ്ജ ഉണ്ടാക്കുന്നു.
0: നസ്താസിയ, ഈ രണ്ട് തൊപ്പികളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. കണ്ടോ, ഇത് രത്നം. ഞാനിതിന് എന്ത് വില കൊടുത്തെന്ന് അറിയാമോ?
2: 20 കോപ്പക്സിൽ കൂടുതൽ കൊടുത്തു കാണില്ല.
0: 20 കോപ്പക്സ്? വിഡ്ഢിത്തം. ഇക്കാലത്ത് നിനക്ക് പോലും അതിനേക്കാൾ വിലയുണ്ട്.
2: എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യം കൂടിക്കൂടി എന്തും പറയാമെന്നായോ?
0: നസ്താസിയ, ക്ഷമിച്ചു കളയേ.
2: എനിക്ക് വിലയുള്ളത് കൊണ്ടല്ലേ വില കുറച്ച് കാണിക്കുന്നത്.
0: ഈ തൊപ്പിക്ക് 80 കോപ്പക്സ്. കുറച്ചിരുന്ന് പഴകിയതിനാലാണ് അത്രയും വില കുറച്ചു തന്നത്. പിന്നെ കീറിയാൽ അടുത്ത വർഷം വേറെ തരാമെന്നും പറഞ്ഞു. ഇനി സ്കൂളിൽ പറയാറുള്ളത് പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലേക്ക് കടക്കാം. ഈ പാൻസിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കണ്ടോ, കണ്ടോ ഈ പാൻസ് കണ്ടോ. കട്ടി കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു ഉളൻ പാൻസ്, വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. കാലത്തിനനുസരിച്ച് എപ്പോഴും സഞ്ചരിക്കുക. കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക.
1: നീ ആളുകൊള്ളാമല്ലോ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ കണ്ടെത്തി.
0: അതെ,
1: തീ വില കൊടുക്കാതെ എല്ലാം വാങ്ങുകയും ചെയ്തു. അനാവശ്യമായ ഒരു പണം റസ്മഹിൻ ചെലവാക്കില്ല.
0: ജനുവരിയിൽ ക്യാബേജ് സൂപ്പ് നിർബന്ധമല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവാക്കരുത്. അതുപോലെയാണ് ഈ സാധനങ്ങളും. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് വേനൽക്കാല വസ്ത്രങ്ങൾ വാങ്ങുന്നു. കുറച്ച് പഴയതെങ്കിലും ഒരു തുളയോ കറയോ ഇല്ലാത്ത വളരെ നല്ല തുണി. ആർഭാടം കാണിക്കാനുള്ളതല്ല വസ്ത്രങ്ങൾ. ഇവയുടെ വില ഊഹിച്ച് പറയാമോ നിനക്ക്? ഇത് ഉപയോഗിച്ച് കേടായാൽ തിരിച്ചു കൊടുത്താൽ മതി. യാതൊരു വിലയും ഈടാക്കാതെ മറ്റൊന്ന് മാറ്റിത്തരും.
1: നല്ല കരുതലുണ്ട് റസ്മഹിൻ. ഇനിയും എന്തോ ഉണ്ടല്ലോ.
0: ഇനി ബൂട്ട്സ്. പിന്നെ ഇത് കുറച്ച് തേഞ്ഞിട്ടുണ്ട്. എന്നാൽ അതും ഇനിയും മാസങ്ങളോളം ഉപയോഗിക്കാം. ഇത് നോക്കിയേ, കാരണം വിദേശ തുകലിൽ നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് വിദേശ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അവർക്ക് വിറ്റതാണ്. കണ്ടോ, 6 ദിവസമേ അയാൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. 1.5 രൂപയിൽ കിട്ടി.
2: എന്നാൽ അത് പാകമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: നീ ഒന്ന് ഇട്ടു നോക്കിയേ.
1: കുഴപ്പമില്ല, പാകമാണ്. ഇനിയും പലതുമുണ്ടല്ലോ.
0: അതെ, ഇനി ഞാൻ കണക്ക് പറയാം. 80 കോപ്പക്സ് ഈ തൊപ്പിക്ക്. ഈ 3 ഉടുപ്പുകൾക്ക് 2 റൂബിൾ 25 കോപ്പക്സ്. മനോഹരമായ ഈ ബൂട്ട്സിന് 1.5 റൂബിൾസ് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി 4 റൂബിൾ 55 കോപ്പക്സ്. കുപ്പായത്തിന് അടിവസ്ത്രങ്ങൾ മൊത്തമായി വാങ്ങിയത് കൊണ്ട് 5 റൂബിൾ 55 കോപ്പക്സ്.

0: എല്ലാം കൂടി ആകെ മൊത്തം 9 റൂബിൾ 55 കോപ്പക്സ്. ബാക്കി 45 കോപ്പക്സ് ഇതാ ചെമ്പു നാണയങ്ങളായിട്ട്. അങ്ങനെ നിക്കോ, ദേ നോക്ക്, ദേ ഇത് പിടിക്ക്, നിനക്കേ പുതിയൊരു വേഷമായി.
1: 10 റൂബിള് കൊണ്ടുപോയിട്ടും ഇത്രയും വസ്ത്രവും വാങ്ങി ബാക്കിയും കൊണ്ടുവന്നിരിക്കുന്നു. റസ്മിഹിൻ, ഇതാണ് ഉത്തമ സുഹൃത്ത്.
0: ഇനി നോക്ക്, നിന്റെ വേഷങ്ങളൊക്കെ ഒന്ന് മാറ്. മിക്കവാറും നിന്റെ ഷർട്ടിനോടൊപ്പം നിന്റെ ഈ അസുഖവും പോകും.
2: ഇതൊന്നും എനിക്ക് വേണ്ട. അട്ടെ, ഇതിനെല്ലാം പണം നിനക്ക് എവിടുന്ന് കിട്ടി?
0: പണമോ? എടാ, ഇത് നിന്റെ പണം തന്നെ. നിന്റെ അമ്മ കൊടുത്തയച്ച പണം. രാവിലെ നീ എഴുതി ഒപ്പിട്ട് മേടിച്ചില്ലേ? ഓർക്കുന്നില്ലേ നീ? അതിൽ നിന്ന് 10 റൂബിൾ കാലത്തെ നിന്നോട് ഞാൻ ചോദിച്ചു വാങ്ങിയില്ലേ? നോക്ക്, നിനക്ക് ഓർമ്മയില്ലേ?
2: ഇപ്പോൾ ഓർക്കുന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
2: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
1: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
3: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
4: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
5: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
4: എന്നിട്ട്
5: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
3: May 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
5: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
3: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. May 11 തിങ്കളാഴ്ച രാത്രി 9:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. രചന രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ, ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

മേഘം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ ഗാനത്തിൻ്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ. ഗാനോപഹാരത്തിൽ ഇനി വിനീത് ശ്രീനിവാസൻ വരികളെഴുതി ഷാൻ റഹ്മാൻ ഈണം പകർന്ന് വിനീത് ശ്രീനിവാസനും സച്ചിൻ വാര്യരും

രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സുജാതയും പാടിയ ഗാനം കേൾക്കാം. വരികൾ കെ. ജയകുമാർ, സംഗീതം വിദ്യാസാഗർ.

അനിൽ പനച്ചൂരാൻ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് ഹരിചരണും മൃദുല വാര്യറും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം 916.

എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ചിത്രം ദേവാസുരം.

യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കൂ. ബിജു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിൽ നിന്ന്.

എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇനി. രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം അനിയത്തിപ്രാവ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് യൂസഫലി കേച്ചേരിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന ഗാനം മിഴിരണ്ടിലും എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയത്.

192.168.100.200.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മേടം 25, ശകവർഷം 1948 വൈശാഖം 18, 2026 മെയ് മാസം 8 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:32. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഈ പരിപാടിയുടെ തുടക്കവും ചോദ്യോത്തര വേളയുടെ തന്നെ ആവട്ടെ. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. തണുക്കുമ്പോൾ നമ്മുടെ ശരീരം വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ശക്തിയായ തണുപ്പുള്ളപ്പോൾ ശരീരത്തിൽ ജീവൽ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുന്നു. ഇങ്ങനെ അപകടകരമായ ഒരവസ്ഥയുണ്ടാകുമ്പോൾ ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാഭാവികമായ പ്രക്രിയയാണ് വിറയൽ. ശരീരപേശികളുടെ പെട്ടെന്നുള്ള സങ്കോചമാണ് വിറയൽ. ഈ സങ്കോചമാണ് ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന വ്യക്തി ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെയും ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. ആരാണ് ചരിത്രത്തിൽ ഇടം നേടിയ ആ വ്യക്തി? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന വ്യക്തി ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെയും ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. ആരാണ് ചരിത്രത്തിൽ ഇടം നേടിയ ആ വ്യക്തി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:55 7:58 കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയത്. ചിത്രം രഥോത്സവം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: തിരുവനന്തപുരം ആലപ്പുഴ. സമയം 5 മണി. ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂൾ മാറനല്ലൂരിലെ അധ്യാപകൻ ശബരിനാഥ് വി പി. പഠിക്കുന്നത് നില നായർ എസ് വി, ആരാധന അനിരുദ്ധ്.
1: നമസ്തേ അധ്യാപക് ജി.
2: നമസ്തേ. പരിയിലടുക്കി എന്ന പാഠഭാഗത്തിന്റെ 3-ാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ക്ലാസ് ശുരു കർണേസെ പേലെ മേ ആപ് ദോനം സെ കുച്ച് സവാൽ പൂച്ചനാ ചാത്താ ഹും. ആരാധന, ഹർമൻ കോ ഹമേശ മാം കി യാദ് ക്യോ സതാതി ഹോഗി?
1: 11 സാൽ കാ ഹർമൻ യുദ്ധ കെ കാരൺ കൈദി ശിവർ മേ താ, അപ്നേ മാതാ പിതാ സേ ഭി അലഗ് ഹോ ഗയാ താ. വഹാ ഉസേ അച്ഛാ ഭോജന നഹീ താ, ടണ്ട് സേ സുരക്ഷാ നഹീ തീ, കാം കർകെ ഹാത്ത് സേ കൂൻ ബഹതാ താ. ഉസേ സോനേ കേ പര്യാപ്ത ജഗഹ ഭി നഹീ തീ. ഉസേ ഘർ കീ യാദ് ആതീ തീ. ഉസേ ഹമേശാ മാ കീ യാദ് സതാതീ തീ.
2: ജീ അച്ഛാ, ഏക് ഗലത് കദം കാ മത്ലബ് ഥാ മൗത്, മേരി മൗത് ഉസ്കി മൗത്. യഹാം ഗലത് കദം ക്യോ കഹാ ഗയാ ഹൈ, ഒരു തെറ്റായ നീക്കമെന്നാൽ മരണമായിരുന്നു. എന്റെ മരണം, നിന്റെ മരണം, ഇവിടെ തെറ്റായ നീക്കമെന്ന് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്?
1: ഹർമൻ കൈദി ശിവർ മേതാ, വ കൈദി ശിവർ ചാരോ മോൾ സേ ബാട് സേ ഗിരാ ഹുവാ താ. ഹർമൻ ബാട് കെ അന്തർ താ ഔർ പരി ലട്കി ബാട് കെ ബാഹർ. വാസ്തവ മേ ദോനോ കോ പരസ്പര മിൽനേ കി അനുമതി നഹീ തി. യദി വേ ആപസ് മേ മിലേ തോ വ ഗലത് കദം ഹോഗാ, ഇസ്സേ ദോനോ കി മൗത് കാ ഭി സംഭാവന ആതി.
2: ജീ അച്ഛാ, तो इस पाठ से संबंधित आपको कोई शंका है तो आप पूछ सकते हैं.
1: हाँ, मुझे एक...

0: शंका था
1: पूछिए
0: कि लेखक कैंप की भूख और ठंड से बचने के लिए अपनी आंखों को बंद करके पार्क में खेलने और माँ के गाने बनाने की कल्पना क्यों करता था?
1: जी अच्छा, जब हकीकत बहुत दर्दनाक होती है तो इंसान अपनी यादों और कल्पनाओं में सुकून ढूंढता है। वह कल्पना ही थी जो उसे मानसिक रूप से टूटने नहीं दे रही थी। ആ സ്വപ്നങ്ങൾ അയാളെ മാനസികമായി തകർക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ അമ്മയുടെ അല്ലെങ്കിൽ വീടിന്റെ ഓർമ്മയിലേക്ക് ഹർമൻ പോയത് എന്നുള്ളതാണ്. ബഹുത് അച്ഛ സവാൽ ഹെ तो मैं कक्षा शुरू करता हूँ. मेरी उंगलियां जब उसके चारों ओर मुड़ गई, चुपचाप कृतज्ञता से कल परी फुसफुसाई. तो मेरी उंगलियां उस सेब की चारों ओर मुड़ गई थी. എനിക്ക് ആ ആപ്പിള് തന്നു. ആ ആപ്പിളിലേക്ക് ഞാൻ വളരെ നന്ദിയോടെ നോക്കി ഇരുന്നു. കാൽ മിലേങ്കി ഏസാ കഹ്കർ വഹ് ലടുക്കി ചരിയുകയും ആ പെൺകുട്ടി നാളെ കാണാം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. നിന്റെ പക്കൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് ഹർമൻ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് എന്റെ മാലാക പെൺകുട്ടി തലയാട്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു, പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു തെറ്റായ ചുവടിന്റെ അർത്ഥമായിരുന്നു മരണം, എന്റെ മരണം, അവളുടെ മരണം. ശരിയായ സമയം വരുമ്പോൾ അവൾ വേലിക്ക് അപ്പുറത്തുനിന്ന് ഒരു ആപ്പിൾ എറിഞ്ഞു. എന്റെ വിരലുകൾ ആപ്പിളിന് ചുറ്റും തിരഞ്ഞു. മിണ്ടാതെ നന്ദിയോടെ നാളെ, മാലാക പതിയെ പറഞ്ഞു. എന്നിട്ട് മാലാക ആ ദിവസം അവിടെ നിന്ന് പോയി. ശുരു കറു ബേട്ടി
0: മേരി പരിയ ലഡ്കി ഫിർ സേ പ്രകട് ഹുയി അഗ്ലേ ദിൻ ഔർ ഉസ്കെ ബാദ് ഹർ ദിൻ വോ ഹമേശാ ദേഖ്തി ഇന്തസാർ കർതി ഔർ ഫേങ്തി തി ഹമേശാ ഏക് സേ परी लड़की और मैं शायद ही कभी बात करते थे. मैं उसके बारे में कुछ नहीं जानता था सिवाय इसके कि वह एक दयालु बहादुर खेत में काम करने वाली लड़की थी. उसका नाम क्या था? वह मेरे लिए अपनी जान जोखिम में क्यों डाल रही थी?
1: जी अच्छा, तो निला शुरू करो.
2: मेरी परी लड़की फिर से प्रकट हुई अगले दिन और उसके बाद हर दिन वो हमेशा देखती इंतजार करती और फेंकती थी हमेशा एक सेब. परी लड़की और मेम शायद ही कभी बात करते थे. मेम उसके बारे में कुछ नहीं जानता था सिवाय इसके कि वह एक दयालु बहादुर खेत में काम करने वाली लड़की थी. उसका नाम क्या था? वह मेरे लिए अपनी जान जोखिम मेम क्या डाल रही थी?
1: क्यों डाल रही थी? मेरी परी लड़की फिर से प्रकट हुई अगले दिन. എന്റെ മാലാക പെൺകുട്ടി അടുത്ത ദിവസം പ്രത്യക്ഷപ്പെട്ടു. അഗലേ ദിൻ ഔർ ഉസ്കെ ബാദ് ഹർ ദിൻ വോ ഹമേശാ ദേഖ്തി ഇന്തസാർ കർത്തി ഔർ ഫേങ്തി ധി ഹമേശാ ഏക് സേബ്. അവൾ എന്നും നോക്കുകയും പ്രതീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ആപ്പിൾ എറിയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ജീവിതം ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പരി ലടുക്കി ആർ മേം ഷായദ് ഹി കഭി ബാത് കർത്തേ. മാലാഹ പെൺകുട്ടിയും ഞാനും ചിലപ്പോഴൊക്കെ സംസാരിക്കുമായിരുന്നു. മേ ഉസ്കെ ബാരമേ കുച്ച് നഹീം ജാൻതാ ഥാ. എനിക്ക് അവളെക്കുറിച്ച് ഒന്നും തന്നെ അറിയുമായിരുന്നില്ല സിവായ് ഉസ്കെ നാം. വഹ് ഏക് ദയാലു ബഹാദുർ ഖേത് മേ കാം കർണേ വാലി ലഡ്ക്കി ധി. അവളുടെ പേരെന്തായിരുന്നു? അവൾ എനിക്ക് വേണ്ടി തന്റെ ജീവൻ അപകടത്തിലാക്കുന്നത് എന്തിനായിരുന്നു? ഏ സബ് മേം ഹമേഷ സോച്ചാ ഥാ. അവൾ എന്തിനു വേണ്ടിയാണ് തന്റെ ജീവിതം അപകടത്തിലാക്കിക്കൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കുന്നതെന്ന്? യുദ്ധ കസീട്ട ചലാഗയ.
0: अध्यापक जी, मुझे हरमन की वही प्रश्न मेरे मन में भी उठ रहा है कि वह लड़की अपनी जान जोखिम में डालकर उस कैदी की मदद क्यों कर रही थी? उसे इससे क्या मिल रहा था?
1: बेटा, मानवता किसी स्वार्थ की महताज नहीं होती. युद्ध के उस कठिन समय में वह लड़की केवल उस लड़के की जीवन बचाने की कोशिश करता था, यानी जीवन बचाने के बारे मात्र ही सोचता था. तो लड़की के मन में उस लड़के की उम्मीद और जीवन जीने की शक्ति देना चाहते थी. अर्थात लड़के को जीवन जीने की यानी आगे बढ़ने की शक्ति देना चाहती थी. इसलिए उन्हीं दिनों में वह हमेशा अपने जीवन को जोखिम में उड़ाकर लड़के को एक एक सेब देता था और उसके मन में एक पॉजिटिव एनर्जी देना चाहता था.
0: ठीक है अध्यापक जी,
1: तो आप ही शुरू करना.
0: युद्ध घसीटा चला गया. दिन पर दिन बीते, महीने पर महीने बीते. मेरा शिविर बीमारी और भूखमरी से भर गया, लेकिन मेरी परी लड़की ने मुझे भोजन देकर सहारा दिया. मेरी परी लड़की ने मुझे उम्मीद से भर दिया.
1: യുദ്ധ കസീട്ട ചലാ ഗയാ, യുദ്ധം നീണ്ടുപോയി. ദിൻ പർ ദിൻ ബീത്തെ, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മഹീനേ പർ മഹീനേ ബീത്തെ, മാസങ്ങൾ കഴിഞ്ഞു. മേരെ ശിവർ ബീമാരി ഓർ ഭുക്കുമരി സേ ഭർഗയ, എന്റെ തടവറ രോഗവും പട്ടിണിയും കൊണ്ട് നിറഞ്ഞു. ലേക്കിൻ മേരി പരി ലടുക്കീനെ മുച്ചെ ഭോജൻ ദേക്കർ സഹാരാദിയ, പക്ഷെ എന്റെ മാലാഹ പെൺകുട്ടി എനിക്ക് ഭക്ഷണം തന്ന് സഹായിച്ചു. മേരി പരി ലടുക്കീനെ മുച്ചെ ഉമ്മീദ് സേ ഭർദിയ, എന്റെ മാലാഹ പെൺകുട്ടി എന്റെ ഉള്ളിൽ പ്രതീക്ഷകൾ നിറച്ചു. ആഖിർകാർ യുദ്ധ സമാപ്ത ഹോഗയാ, ബഹുത് സേ ലോഗ് ഉസ് ദൗരാൻ മർ ഗയേ ഥേ, ലേക്കിൻ മേം ജീവിത ഥാ, ആസാദ് ഏക്ദം മുക്ത.
0: ആഖിർകാർ യുദ്ധ സമാപ്ത ഹോഗയാ, ബഹുത് സേ ലോഗ് ഉസ് ദൗരാൻ മർ ഗയേ ഥേ, ലേക്കിൻ മേം ജീവിത ഥാ, ആസാദ് ഏക്ദം മുക്ത.

0: आखिरी बार बार्ट के पास गया। वह वहाँ इंतजार कर रही थी। तुम मेरी परी लड़की हो, मैंने कांटेदार तार के बीच से कहा। मैंने अपनी परी लड़की की आंखें में आंसू देखा।
1: आखिरकार युद्ध समाप्त हो गया। बहुत से लोग उस दौरान मर गया दे, लेकिन मेम जीवित था, आसाद एकदम मुक्त। मेम आखिरी बार बाद के पास गया। वह वहां इंतजार कर रात थी। तुम मेरी परी लड़की हो, मेम कांडेदार तार के बीच से कहा। मैंने अपनी परी लड़की की आंख में आंसू देखा।
2: आखिरकार युद्ध समाप्त हो गया। അവസാനം യുദ്ധം തീർന്നു. ബഹുത്ത് സേ ലോഗ് ഉസ് ദൗരാൻ മർഗയേഥേ. അപ്പോഴേക്ക് ധാരാളം ആളുകൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ലേക്കിൻ മേം ജീവിത, പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നു. ആസാദ് ഏക്ദം മുക്ത്, ഞാൻ സ്വതന്ത്രനായി, ശരിക്കും മോചിതനായി. മേ ആഖിരി ബാർ ബാഴിക്കെ പാസ് ഗയ, ഞാൻ അവസാനമായി വേലിക്കരികിൽ പോയി. വഹ് വഹാം ഇന്തസാർ കറേഹിതി, അവൾ അവിടെ കാത്തു നിന്നിരുന്നു. തും മേരി പരി ലഡ്കി ഹോ, നിങ്ങൾ എന്റെ മാലാഹ പെൺകുട്ടിയാണ്. മേനെ കണ്ടേദാർ താർക്കെ ബീച്ച് സേ കഹ, ഞാൻ മുള്ളുവേലിക്കിടയിലൂടെ പറഞ്ഞു. മേനെ അപ്നി പരി ലഡ്കി കി ആഘോമേ ഏക് ആസു ദേഖ, ഞാൻ എന്റെ മാലാഹ പെൺകുട്ടിയുടെ കണ്ണിൽ ഒരു കണ്ണുനീർ കണ്ടു.
1: യുദ്ധ കേ ബാദ് മേം അപ്നേ ഭായിയോം കേ സാത് ഇംഗ്ലണ്ട് ചലാ ഗയ. अब मेम खेदी शिवर से मुक्त था, लेकिन अब मेम अपने अतीत का कैदी था। मेरे दिमाग मेम छवियां फर गई युद्ध शिवर माम मेरा पुराना जीवन मेरी परी लड़की। मैंने काम किया, पढ़ा, अध्ययन किया। मैंने अतीत का पीछे छोड़ के
2: तरीके खोजने की कोशिश में सालों बिताए। पर युद्ध के बाद मैं अपने भाइयों के साथ इंग्लैंड चला गया। യുദ്ധത്തിന് ശേഷം ഞാൻ എന്റെ സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയി. അബുമേ കൈദി ശിവർസെ മുക്തധ, അപ്പോൾ ഞാൻ തടവറയിൽ നിന്നും മോചിതനായിരുന്നു. ലേക്കിൻ അബ് മേ അപ്പനെ അതീത് കാ കൈദിത, പക്ഷേ ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തിന്റെ തടവറയിൽ ആയിരുന്നു. മേരെ ദിബാഗമേയും ഛവിയാം ഭർഗയി, എന്റെ ഓർമ്മയിൽ ദൃശ്യങ്ങൾ നിറഞ്ഞു. യുദ്ധ ശിവർ മാം മേരെ പുരാന ജീവൻ മേരി പരിയിലടുക്കി. യുദ്ധം തടാറ അമ്മ എന്റെ പഴയ ജീവിതം എന്റെ മാലാഖ പെൺകുട്ടി. മേനെ കാം കിയ പഠ അധ്യയൻ കിയ, ഞാൻ ജോലി ചെയ്തു, പഠിച്ചു, വിദ്യാഭ്യാസം നേടി. മേ അതീത് കോ പീച്ചെ ചോട്ടിനേക്ക് തരീക്കെ ഖോജിനേക്ക് കോശിഷ്മേയും സാലവും വിത്തായെ, ഞാൻ കാലത്തെ പിന്നിൽ ഉപേക്ഷിക്കാനുള്ള മാർഗം അന്വേഷിക്കാനുള്ള ശ്രമത്തിൽ വർഷങ്ങൾ കഴിഞ്ഞു. എസ് എ സാൽ ഗുസർ രഹാ ഹെ തോ അരവിന്ദ് ഗുപ്ത ദ്വാര അനുവാദിത് പലീൽ ലടുക്കി നാമക് പാടിക്കെ തീസരി കക്ഷ അബ് ഹം ഇധർ സമാപ്ത് കർത്തേ ഹെ. ബേട്ടാ തോ ഹംനെ പാടിക്കെ ഇത്തനെ ഭാഗ് പഠേ, तो उस पाठ से संबंधित कुछ सवाल मैं आपसे पूछता हूँ और उसका जवाब आप लोगों को भी देना है, देने की कोशिश करना. हरमन कितने साल का बच्चा था?
0: 11 साल का.
2: जी अच्छा, तो माम ने क्यों हरमन को भाइयों की ओर धकेल दिया? अम्मा എന്തിനാണ് ഹർമനെ സഹോദരന്മാരുടെ നേരെ തള്ളി വിട്ടത്? യുദ്ധ കെ സമയ പുരുഷ് അവർ സ്ത്രീ കേലിയ അലഗ് അലഗ് ക്യാമ്പ് ഥേ. യുദ്ധത്തിന്റെ സമയത്ത് ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഹർമനെ സഹോദരന്മാരുടെ നേരെ തള്ളി വിട്ടത്. ഹർമനെ കിസ്കോ കസ്കർ പകഡ്ലിയ, ഹർമൻ ആരെയാണ് മുറുകെ പിടിച്ചത്? ഉസ്കെ ഭായിക്കോ. അപ്പൊ ഹർമൻ കിസ്കോ കസ്കർ പകഡ്ലിയാഥ
1: ഭായിക്കോ.
2: അച്ഛാ അപ്പനെ ഭായിക്കോ. കൈദി ശിവർമേ ഹർമൻ കാ ജീവൻ കൈസാഥ, തടവറയിൽ ഹർമന്റെ ജീവിതം എപ്രകാരമായിരുന്നു? വഹാ ഉസ്കോ കം ഭോജൻ അവർ കഠിൻ കാം ധ, തടവറയിൽ വളരെ കുറച്ച് ആഹാരം കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ കഠിനമായി ഹർമനെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കുമായിരുന്നു. കാർഖാനമേ കാം കർത്തേ ഭക്ത് ഹർമനെ ക്യാ കൽപ്പനാക്കി, ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ ഹർമൻ എന്താണ് സങ്കല്പിച്ചത്? ഉസ്നെ അപ്പനെ ഖർക്കെ പാസ് പാർക്ക് മേ ഖേലിനേക്ക് കൽപ്പന കീഥി, അവൻ അവന്റെ വീട്ടിനടുത്തുള്ള പാർക്കിൽ കളിക്കുന്നതാണ് സങ്കല്പിച്ചത്. ഉസ്നെ അപ്പനെ ഖർക്കെ പാസ് പാർക്ക് മേം ഖേലിനേക്ക് കൽപ്പന കീഥി. ഏക് ബാർ ഫിർ, ഹർമൻ കിത്തനെ സാൽ കാ ബച്ചാ ഥാ?
1: 11.
2: യെസ്. ഔർ ഹർമനെ കിസ്കോ കസ്കർ പകഡ് ലിയാ ഥാ?
0: ഭായിക്കോ.
2: ജി അച്ഛാ. മാമനെ ക്യോ ഹർമൻ കോ ഭായിയോ കി ഓർ ധകേൽ ദിയ, അമ്മ എന്തിനാണ് ഹർമനെ സഹോദരന്മാരുടെ നേരെ തള്ളിവിട്ടത്? അപ്പൊ യുദ്ധക്കെ സമയ പുരുഷ ഓർ സ്ത്രീ കേലി അലഗ് അലഗ് ക്യാമ്പ് ധേ, ഇസിലിയെ മാമനെ ഹർമൻ കോ ഭായിയോ കി ഓർ ധകേൽ ദിയാ ഥാ. തോ പരീക്ഷാ മേ സവാൽ പൂച്ചേഗാ യുദ്ധ കെ വിരുദ്ധ സന്ദേശ് ദേത്തെ ഹുയേ പോസ്റ്റർ തയ്യാർ കർണ, तो उस पोस्टर में लिखने युक्त तीन वाक्य मैं आपको अब बताता हूँ. याद रखना, युद्ध की भीषणता से बचे, युद्ध से सर्वनाश, युद्ध को ना कहे, हमें शांति ही चाहिए. तो युद्ध के विरुद्ध संदेश देते हुए एक पोस्टर तैयार करते समय आप इन वाक्यों को याद रखना. तो दूसरा एक सवाल है, हरमन के चरित्र पर एक टिप्पणी लिखे. हरमन के कैरेक्टर, ഹർമന്റെ ചരിത്ര ശബ്ദക്കാർത്ഥ് അംഗ്രേസി മേ ക്യാരക്ടർ ഹയാനെ ഹർമന്റെ സ്വഭാവത്തെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. തോ ആരാധന ആ ബത്താ സക്തി ഹെ ഹർമന്റെ ബാരേ മേ?
0: ഹാ ജരൂർ. ജബ് ഹർമൻ 11 സാൽ കാ താ ഉസേ ജീവൻ കേ ഗംഭീർ പരിസ്ഥിതിയോം കാ സാമനാ കർനാ പഡാ. ഉസേ അപ്നി മാ സേ വിഛുട് കർ കൈദി ജീവൻ ജീനാ പഡാ. ഇസ്ലിയേ ബച്പൻ സേ ഹി വഹ ബഹുത് അനുഭവി ഹോ ഗയാ താ. പർ വഹ ബഹുത് ഭാവുക് ഭീ താ. उसे हमेशा अपनी माँ की याद आती रहती थी. वह आशावान था. वह सपने में माँ से मिलता है. हरमन कैदी शिविर से बाहर आकर भी निरंतर परिश्रम करता रहता है. वह स्वयं आत्मनिर्भर बनने का श्रम करता है, पर अपनी भावुकता के कारण अपने अतीत के बुरे अनुभवों को वह भूल नहीं पाता है. निरंतर अध्ययन करते रहने से उसे अमेरिका में नया जीवन जीने का अवसर मिलता है. वह अपनी परी लड़की को भी नहीं भूलता है. वह लड़की है उसे कैदी शिविर में रोज सेब देती है. उस लड़की के प्रति वह अपनी कृतज्ञता भी व्यक्त करता है. इस तरह हम देख सकता है कि हरमन का चरित्र सद्गुणों से भरा हुआ है.
2: अच्छा, हरमन के चरित्र पर टिप्पणी लिखे, उसका जवाब आपने सही ढंग से बहुत अच्छा उत्तर आपने दिया था. मैं भी एक बार और बताता हूँ. हरमन 11 साल का बच्चा था. हमेशा माम के पीछे चले हरमन युद्ध के समय कैंप में आया है. वह माम का प्यार और दुलार चाहता था. अपने भाइयों के साथ वह कठिन काम कर अपने भूख सहकर वहां रहता था. बाढ़ के पार की लड़की ने दिए सेब की याद बड़े होने पर भी उसके मन में था. जवान बनकर न्यूयॉर्क में नया जीवन बिताते वक्त भी हरमन के मन में पुरानी यादें थी. हरमन 11 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. എപ്പോഴും അമ്മയുടെ പിറകെ നടന്ന ഹർമൻ യുദ്ധസമയത്ത് ആണ് ക്യാമ്പിൽ വന്നത്. അവൻ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തന്റെ സഹോദരന്മാരോടൊപ്പം അവൻ കഠിനമായ ജോലി ചെയ്തും വിശപ്പ് സഹിച്ചും അവിടെ കഴിയുന്നുണ്ടായിരുന്നു. വേലിക്കപ്പുറത്ത് നിന്ന് പെൺകുട്ടി നൽകിയ ആപ്പിളിന്റെ ഓർമ്മ വലുതായപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. യുവാവായി ന്യൂയോർക്കിൽ പുതിയ ജീവിതം നയിക്കുമ്പോഴും ഹർമന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഉണ്ടായിരുന്നു. तो इसी के साथ हमारी आज की कक्षा हम इधर समाप्त करते हैं.
0: धन्यवाद अध्यापक जी.
2: धन्यवाद.
3: ഹിന്ദി പാഠമാണ് കേട്ടത്. പഠിപ്പിച്ചത് ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂൾ മാറനല്ലൂരിലെ അധ്യാപകൻ ശബരിനാഥ് വി പി. പഠിച്ചത് നീല നായർ എസ് വി, ആരാധന അനിരുദ്ധ്.

0: സ്ത്രീ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 8, ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ VT. ഒപ്പം ചേരുന്നു നിത്യ സനി.
2: സ്വാഗതം ഡോക്ടർ.
3: നമസ്കാരം.
2: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലാസീമിയ എന്ന രോഗാവസ്ഥ എന്താണ്?
3: ഇന്ന് May 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പോൾ തലസീമയിൽ ബേസിക്കലി അപ്പോൾ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെൻറ്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്കതിനെ തരംതിരിക്കാം. തലസീമിയ 2 തരമുണ്ട്, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ 2 ഗ്ലോബിൻ ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പോൾ ഏതെങ്കിലും ആൽഫ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ 3 തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമ മൈനർ അല്ലെ ട്രെയ്റ്റ്. ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമ മേജർ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള ഇത് അവസ്ഥയാണ് തലസീമ ഇൻറ്റർമീഡിയ എന്ന് പറയും. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരുടെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ തലസീമ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലെ അത് കാണപ്പെടും. അപ്പോൾ യൂഷ്വലി തലസീമിയ ട്രെയ്റ്റോ തലസീമിയ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല, അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷേ തലസീമിയ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും 6 മാസം 7 മാസത്തിനുള്ളിൽ 1 വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസം മുട്ടും വളർച്ചയും വളർച്ച മുരടിപ്പും അതെല്ലാം കാണപ്പെടും. അപ്പം അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യത. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് തലസീമ. രക്തക്കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
2: ഡോക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
3: ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ, 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പോൾ ശ്വാസം മുട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമ മേജർ ആവാം. ഇപ്പോൾ തലസീമ ട്രെയ്റ്റ് എന്നാൽ സാധാരണ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം. അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങളും ഉണ്ടാവില്ല. 2 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇൻറ്റർമീഡിയ എന്ന്. മേജർ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടും 1 വയസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവേ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട് അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിൻ്റെ വേറെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമിയയുടെ ഒരു ലക്ഷണങ്ങളായിരുന്നു അതിൽ സൂചന നൽകിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ടെസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
2: ഈ തലാസീമിയ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തിലേക്കൊക്കെ ആണ് പോകാൻ സാധ്യതയുള്ളത്?
3: ഇപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമിയ മേജർ എന്നുള്ളത്. രക്തക്കുറവ് നന്നായിട്ടുണ്ടാവും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഒരു 6 മാസം അവരെ 7 മാസം നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസീമിയ മേജർ എന്ന അസുഖത്തിന് നമ്മൾ പിന്നെ നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷേ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പല അവയവങ്ങളെയും ബാധിക്കാം. പിന്നെ അതുകൂടാതെ

0: തലസ്യം മേജറായിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവർ മജ്ജ നല്ല ബോൺ മാരോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ലൊരു ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയറായിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പം അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ പറ്റും അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ അത് രക്തം രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിൻ്റെ അംശം കൂടി വരും. അയൺ കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയൊക്കെ ബാധിക്കാം, പല അവയവങ്ങളെ, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചികിത്സ കൊണ്ടും ഈ അസുഖത്തിൻ്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിൻ്റെ തീവ്രത കൊണ്ട് പ്രോബ്ലംസ് വരാം, പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിൻ്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാം, മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെ ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം മൂന്നാഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ they are prone for infections. അപ്പോൾ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
1: സർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
0: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവർ പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പം രണ്ട് ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യതയുണ്ട് അവർ തലസീം മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പോൾ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷേ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല, നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്കിവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പോൾ ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് വേറൊരു ജീൻ വാഹകരെ ആവാൻ പാടില്ല. അപ്പോൾ രണ്ട് ജീൻ വാഹകരെ ഒരുമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 25% സാധ്യതയുണ്ട് ഒരു തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ഉണ്ടാവാനുള്ള സാധ്യത. തലസീമിയ മേജർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ, അവർക്ക് നിരന്തരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, ബ്ലഡ് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പിന്നെ അത് അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടി വരും, അത് ജീവിതകാലം ചെയ്യുന്ന വേണ്ടി വരും. അപ്പോൾ ഇത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും രണ്ട് തലസീമിയ ജീൻ വാഹകര അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് അറിയില്ല, നമുക്ക് ഗർഭസ്ഥാവസ്ഥയിൽ രണ്ടാൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കൊറിയോണസ് വില്ല സാമ്പിളിംഗ് കുറയും, പ്ലാസൻ്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംബിയോട്ടിക് ഫ്ലൂയിഡ് ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പാരൻസ് രണ്ടാളും ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ, കുട്ടി ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാമെന്നാണ്. പിന്നെ നമ്മൾക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടി വിയിലൊക്കെ ഇത് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പോൾ പ്രിവെൻഷൻ, തലസീമിയ ബാധിതയായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ രണ്ട് ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. രണ്ട് ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡോക്ടർ, ഇപ്പോൾ തലാസീമിയ രോഗികളെ കൂടുതൽ എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
0: തലസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടത് തന്നെ അവർ വേറെ തലസീമിയ ട്രെയ്റ്റിനെ കല്യാണം കഴിക്കാതിരിക്കാനാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ

0: പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ ഒന്ന് രണ്ട് വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെൻറ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. രണ്ട്, ഒന്ന് തന്നെ ബ്ലഡ് സ്വീകരിക്കുക, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക, പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരെ സോഷ്യൽ അവരുടെ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സൊക്കെയാണ്. അങ്ങനെ ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക്, അവരെ ഒരു തലസ്സിമിയ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോൾ കോഴിക്കോട്ടിലായിരുന്നു. അപ്പോൾ അവിടെ തലസ്സിമ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോൾ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സാക്രമം. അവർ ഡോക്ടേഴ്സ് ആവാം, പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസ്സിമി ട്രീറ്റ്മെൻറ്റ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഒരു രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
1: അപ്പോൾ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്?
0: സമൂഹം അവർക്ക് മുൻഗണന നൽകുക. സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫുണ്ട്. അപ്പം ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ സമൂഹം തലസ്സിമി രോഗികളെ ഏറ്റെടുക്കേണ്ടതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. കഴിയുന്നതും തലസ്സിമിയ കുട്ടി ഫാമിലിയിലുണ്ടെങ്കിൽ ബാക്കി എല്ലാ ആ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസ്സിമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജ മാറ്റി വെക്കാനുള്ള ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ്. കുറച്ചൊരു അങ്ങനെ ഒരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പം അതിന് ഗവൺമെൻറ് കുറച്ചുകൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
1: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമിയ എന്ന രോഗത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
4: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഞാറ്റുവേല
4: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
6: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
4: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇന്ന് ഞാറ്റുവേല പരിപാടിയിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കഞ്ഞിക്കുഴിയിലെ പച്ചക്കറി കൃഷിയുടെ ഇന്നലകളെയും ഇന്നത്തെ കായ്കറി സമൃദ്ധിയുടെ നാൾവഴികളെയും വിലയിരുത്തുന്ന ഒരു അഭിമുഖമാണ്. പച്ചക്കറി കൃഷി ഉൽപ്പാദനത്തിലും വ്യാപനത്തിലും വഴിയോര വിപണനത്തിലുമടക്കം സുസ്ഥിര മാതൃകകൾ സൃഷ്ടിക്കുവാൻ കഞ്ഞിക്കുഴി കൃഷിഭവൻ തുടങ്ങിവച്ച കർഷക പങ്കാളിത്ത പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് ഏറെ പ്രചാരത്തിലായ കഞ്ഞിക്കുഴി പയർ കരപ്പുറത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കഞ്ഞിക്കുഴിയിൽ കൃഷി ഓഫീസറായിരുന്ന കർഷക മിത്ര അവാർഡ് ജേതാവ് ശ്രീ ടി എസ് വിശ്വൻ ഇന്ന് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഫാം ജേർണലിസ്റ്റും മികച്ച കാർഷിക പ്രക്ഷേപകനുള്ള കർഷക ഭാരതി പുരസ്കാര ജേതാവുമായ ശ്രീ മുരളീധരൻ തഴക്കരയാണ്. കഞ്ഞിക്കുഴിയുടെ കായ്കറി കൃഷിപ്പെരുമയ്ക്കായി നമുക്ക് കാതോർക്കാം.
1: നമസ്കാരം വിശ്വ.
2: നമസ്കാരം.
1: കേരളത്തിന്റെ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയുടെ രംഗത്ത് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് താങ്കൾ. ചൊരിമണലിലെ കൃഷിയുടെ പ്രത്യേകതകളാണ് അതിലെടുത്തു പറയേണ്ടത്. കഞ്ഞിക്കുഴി എന്ന് പറയുന്ന പ്രദേശത്തെ കാർഷിക മുന്നേറ്റത്തിൽ, ഇപ്പം കഞ്ഞിക്കുഴി പയർ പോലെയുള്ള ഒരുപാട് നൂതനങ്ങളായ കർഷക പക്ഷം ചേർന്ന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കർഷക മിത്ര അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച കൃഷി ഓഫീസർക്കുള്ള. ഇന്നിപ്പോൾ താങ്കൾ സർവീസിൽ നിന്നൊക്കെ വിരമിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കഞ്ഞിക്കുഴി ഒരുക്കിയെടുത്ത ഒരു പാഠമുണ്ട്, പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിൽ. വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിനെ എങ്ങനെയൊന്ന് വിലയിരുത്തുന്നു? ഇന്ന് ആ മുന്നേറ്റം എവിടെ എത്തി നിൽക്കുന്നു? എന്താണ് ഇപ്പോൾ പറയാനുള്ളത്?
2: ഞാൻ കഞ്ഞിക്കുഴിയിലെ ദീർഘകാലം അവിടെ കൃഷി ഓഫീസറായിരിക്കുകയും അവിടുത്തെ കാർഷിക മേഖലയിൽ എൻ്റെതായ ശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ശരിയല്ല, കൂട്ടായ്മ, കർഷക കൂട്ടായ്മകളും ഒക്കെ ഒരുമിച്ച് അതിനൊക്കെ നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ആ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് കഞ്ഞിക്കുഴിയെ ഇന്ന് ലോകമറിയും. ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, പുതിയ സംരംഭങ്ങളും കൃഷിക്കാരും ഒക്കെ വരികയുണ്ടായി. ഞാനിവിടെ 1986-87 ഘട്ടത്തിലാണ് അവിടെ കൃഷി ഓഫീസറായിട്ട് ചെല്ലുന്നത്. ഇന്നേക്ക് ഞാനിത് 40 വർഷത്തിലേറെയായി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വാസത്തിൽ അവിടുത്തെ ചൊരിമണൽ പ്രദേശമാണ്. അപ്പോൾ വേലയേറ്റാൽ അവിടെ ചെരിപ്പിടാതെ ഒരു മനുഷ്യനും അവിടുത്തെ സ്ഥലങ്ങളിലൂടെ നടന്നുകൂടാ. അവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നുള്ളൂ. അവിടെയുള്ള വീടുകളെല്ലാം വെളിയെന്ന്, എല്ലാം വെളിയാണ്. വടക്കേ വെളി, കിഴക്കേ വെളി, തെക്കേ വെളി, ആനതറ വെളി, അങ്ങനെ കുറേ വെളികൾ. ഒരുപക്ഷെ വെളി എന്ന് നാമകരണം ചെയ്യപ്പെട്ട പ്രദേശങ്ങൾ, വീടുകളൊന്നും അവിടെ വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പം അത് തന്നെ കാണിക്കുന്ന ഒരു വെളിസ്ഥലം എന്നുള്ളതാണ്. പിന്നീട് അതൊക്കെ മാറി. ഇപ്പം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിസ്ഥലം വളരെ അപൂർവമായിട്ട് കാണാനുള്ളൂ. അവിടെയൊക്കെ പച്ചപ്പ് വന്ന് കൃഷിയുടെ അതിപ്രസരമേറ്റ് കഞ്ഞിക്കുഴിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇന്ന് കുറച്ച് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയെടുത്തത് അവിടുത്തെ ആളുകൾ, ചെറുതും വലുതുമായ അവിടുത്തെ ഏറ്റവും കൂടുതൽ കുടികിടപ്പുകാരൊക്കെയുള്ളൊരു പഞ്ചായത്തായിരുന്നു. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി 50 ഏക്കർ 2 ഏക്കറൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് തെങ്ങും നെല്ലും. കൃഷിയുടെ ചരിത്രം പറയുമ്പോൾ തെങ്ങ് കൃഷിക്ക് കോക്കനട്ട് പാക്കേജ്, നെൽകൃഷിക്ക് IPD യൂണിറ്റ്, ഏല ഓഫീസും. ഈ ഏല ഓഫീസും തെങ്ങ് കൃഷിക്കുള്ള കോക്കനട്ട് പാക്കേജ് യൂണിറ്റും മാത്രമായിരുന്നു നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കേന്ദ്രങ്ങൾ, അടിസ്ഥാന കേന്ദ്രങ്ങൾ. ഇന്നതൊക്കെ മാറിയിട്ട് എല്ലാ പഞ്ചായത്തിലും കൃഷിഭവനുകളായി. ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനവും നമ്മുടെ ഈ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഇവിടുത്തെ കൃഷിഭവനിലെ കൃഷി ഓഫീസറാകെ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള. അപ്പോൾ ആളുകളെയൊക്കെ വിളിച്ച് പല യോഗങ്ങളൊക്കെ ചേരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കൃഷി ഒന്ന് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളൊക്കെ, ആ നിലയിലാണ് അത് ഡെവലപ്പ് ചെയ്ത് പോയത്. അവിടെയാണ് പൊന്നിട്ടശ്ശേരി എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ 10 വാർഡ് എന്നുള്ളത്. ഇന്നത് 18 വാർഡ്. അന്ന് അതിൽ ഒന്നാമത്തെ വാർഡിലെ കുറേ കൃഷിക്കാർ കൂടി ചേരുന്നൊരു യോഗത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഈ ഒരു തെങ്ങിന് ആവശ്യമുള്ള നൈട്രജൻ, പാടത്ത് ആവശ്യമുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഇങ്ങനെയൊക്കെ ഓരോ നമ്മൾ ഓരോ കാര്യങ്ങളും പറയും. ഇതൊക്കെ കേട്ടിരുന്ന ഒരു ഗോപാലൻ എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയുണ്ട്. അത് ഏൽക്കാണ്ട് 10-ഓ 30-ഓ വയസ്സുള്ളതാണ് എൻ്റെ ഓർമ്മ. അയാൾ ക്ഷോഭിച്ചു, സാറേ ഇതൊന്നും ഇവിടെ ചിലവാകില്ല, അയാളുടെ ഭാഷ അത്, അങ്ങനെയാണ് അയാളുടെ ഭാഷ തന്നെ. ഞങ്ങൾക്കിവിടെ 10 സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ളവർക്ക് 2-3 തെങ്ങുണ്ട്, അതിന് വേണ്ടിയിട്ട് സാറി പറയുന്ന വളത്തിനൊന്നും ചെന്നാൽ അങ്ങനെ ആലപ്പുഴയിലോ എവിടെയെങ്കിലുമൊക്കെ പോയാലൊന്നും ഇങ്ങനെയൊന്നും കിട്ടത്തില്ല, ഞങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അയാൾ അങ്ങ് ക്ഷോഭിച്ച്. പക്ഷേ ഈ ശോഭം എന്താണെന്ന് പിന്നീട് മനസ്സിലാക്കുകയും ഇപ്പോഴാണ് ഒരു ഫാർമേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ഈ ഫാർമേഴ്സ് ക്ലബിൻ്റെ കീഴിൽ

0: നമുക്കാവശ്യമുള്ള വളങ്ങളായാലും കീടനാശികളായാലും തൈകളായാലും ഉൽപ്പാദന ഉപാധികളൊക്കെ. അന്ന് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല, സത്യം പറഞ്ഞാൽ അങ്ങ് ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ക്ഷോഭമാണ് ചിന്തിപ്പിക്കാനിടയാക്കിയത്. അപ്പം അങ്ങനെയാണ് പൊന്നിട്ടുശ്ശേരി ഫാർമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് തെങ്ങ് കൃഷി സംരക്ഷണത്തിനൊരു ഫാർമേഴ്സ് ക്ലബ്ബ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചാക്ക് കൊണ്ടുവന്നിട്ട് വളം അവർ തന്നെ തൂക്കി 10 കിലോ ഉള്ളവർക്ക് 5 കിലോ ഉള്ളവർക്കൊക്കെ അങ്ങനെ വിതരണം ചെയ്തപ്പോൾ എല്ലാ വീട്ടിലും വളമെത്തി, അവർക്ക് കീടനാശിനികളെത്തി. അപ്പോൾ അവർക്ക് വേണ്ടി അവിടെ അടുത്തൊരു ബാങ്കുണ്ട്, സർവീസ് ഭരണ ബാങ്ക്. അവർ ഈ വളത്തിനൊക്കെയുള്ള കാശ് ലോണായിട്ട് കൊടുക്കാൻ തുടങ്ങി. അന്നൊക്കെ ചെറിയ തുകയൊക്കെയാണെന്ന് ലോൺ കൊടുക്കുന്നത്, അത് മതിയാകുമായിരുന്നു. അപ്പോൾ ആ നിലയിലൊരു സംവിധാനം കണ്ടപ്പോഴാണ് നമ്മുടെ ഹെലി സാറൊക്കെ അത് അറിഞ്ഞ് കേരള കർഷകരിലൊക്കെ അതിൻ്റെ ലേഖനങ്ങളൊക്കെ വന്ന്. വി വി രാഘവൻ സാറായിരുന്നു കൃഷിമന്ത്രി. അപ്പോൾ അദ്ദേഹം വന്ന ഒരു വലിയ കൃഷി മീറ്റിങ്ങൊക്കെ ഇവിടെ ഉണ്ടായി. തെങ്ങിനെ സംരക്ഷിക്കൂ, തെങ്ങ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം തന്നെ ഉണ്ടായി. അപ്പോൾ അവിടെ ആ തെങ്ങ് സംരക്ഷണം മാത്രമല്ല, അവിടുത്തെ മുഴുവൻ പുരയിടങ്ങളിലും ഏതാണ്ടൊരു 1052 കൃഷിക്കാരുടെ പ്രദേശമാണ് ഈ പൊന്നിട്ടുശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ പച്ചക്കറികൾ, പച്ചില വെള്ളത്തിനായിട്ട് ചണമ്പ് ചെടികൾ, അങ്ങനെ ഒരു ഗ്രീൻ റെവല്യൂഷൻ ആ ഒരു ചെറിയ പ്രദേശത്ത്, ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ ആ ഒരു പ്രത്യേക പ്രദേശത്ത് ആരംഭിച്ച ആ വിപ്ലവം പിന്നീട് അത് വളരെ ശ്രദ്ധേയമായി. ഒരുപാട് ആളുകളത് കാണാൻ വന്നു. ഇപ്പം എല്ലാ വീട്ടിലും ഒരുമാതിരി തെങ്ങെല്ലാം വൃത്തിയാക്കും. നടപ്പാക്കാൻ വേണ്ടി ഒരു സേനയുണ്ടാക്കി. ആ സേനയ്ക്ക് പേര് കൊടുത്ത് തെങ്ങ് സംരക്ഷണ സേനയെന്ന്, പൊന്നിട്ടുശ്ശേരി തെങ്ങ് സംരക്ഷണ സേന. അപ്പോൾ അതിൽ ഈ ഗോപാലനാണ് അതിൻ്റെ ഹെഡ്. തെങ്ങ് കയറി വൃത്തിയാക്കുക, അങ്ങനെയൊക്കെയുള്ള കർഷക തൊഴിലാളികളാണ് അപ്പോഴത്തെ അതിലുണ്ടായിരുന്ന സേനയിലുണ്ടായിരുന്ന അംഗങ്ങൾ. അപ്പോൾ അവർ ഈ പറഞ്ഞ മാറ്റം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. അത് തെങ്ങ് കൃഷി മാത്രമല്ല, ഇടവേളയിൽ ഈ ചൊരുമണൽ ചെയ്യാവുന്നത് പച്ചക്കറികളും വാഴ അതുപോലുള്ള കൃഷികളാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ വിശദീകരണമൊക്കെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിലെല്ലാം അധ്യക്ഷനാകും. നമുക്ക് എന്തുകൊണ്ട് ഈ പൊന്നിട്ടുശ്ശേരി പഞ്ചായത്തിലെ ഈ ഒരു വാർഡിലുണ്ടായ സംഭവം എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് മുഴുവൻ ആയിക്കൂടാ? അപ്പോൾ അദ്ദേഹത്തിന് അതിനൊത്തിരി ആവേശഭരിതനായി. വസ്തുതയിൽ അദ്ദേഹം ഈ പൊന്നിട്ടുശ്ശേരിയുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നതിലൊരു തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ 6000 വീട്ടിലും ഈ മാതൃകയിൽ ഒരു ഹരിത വിപ്ലവം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചന വന്നതാണ്.
1: പൊന്നിട്ടുശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നെൽകൃഷിയിലെ ഗ്രൂപ്പ് ഫാമിംഗ്, അതുപോലെ തെങ്ങ് കൃഷിയിലെ കൂട്ടായ്മ, ഇതിൻ്റെയൊക്കെ ഒരു ബീജാഭാവം ചെയ്യുന്നത് ശരിക്കും പൊന്നിട്ടുശ്ശേരിയിലും താങ്കൾ നേതൃത്വം നൽകുന്ന കൃഷിഭവന്റെ പരിധിയിലുമാണ്. അന്ന് അതിന് കൃഷിമന്ത്രിയുടെ വലിയ പിന്തുണയുണ്ടായി. ശ്രീ വി വി രാഘവൻ എന്ന് പറഞ്ഞ ദിശാബോധമുള്ള കൃഷിമന്ത്രി പലപ്പോഴും അവിടെ വരുന്നു. കൃഷി ഡയറക്ടർ എന്നുള്ള നിലയിൽ ശ്രീ ആർ ഹേരി, അദ്ദേഹത്തിൻ്റെ വലിയ സാമീപ്യം ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം അത് പഞ്ചായത്ത് മുഴുവൻ വ്യാപരിക്കുന്നു. കേരളമാകെ ആ ഒരു മാതൃകയെ പറിച്ചു നടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ 4 പതിറ്റാണ്ടുകൾ മുമ്പുണ്ടായ ഒരു അനുഭവവും ചില ചെയ്തികളും രീതികളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത്. ഇപ്പോൾ ചെറുപ്പക്കാരായ കർഷകർ, ശ്രീ എസ് പി സുജിത്തിനെ പോലെയുള്ള വളരെ പരിശ്രമശാലികളായ കർഷകർ അതേപോലെ അവിടെ കടന്നു വരുന്നു. അതുപോലെ ആ പ്രദേശത്തുകൂടി നാഷണൽ ഹൈവേയിൽ കടന്നു പോകുമ്പോൾ പച്ചക്കറികൾ റോഡിൻ്റെ 2 വശങ്ങളിലും വെച്ച് വിൽപ്പന നടത്തുന്ന ധാരാളം സംരംഭകരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ പ്രദേശത്തുണ്ടായ ഒരു ചലനാത്മകമായ മാറ്റത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതാണ്. ഇപ്പോൾ 40 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾ അന്ന് തുടങ്ങി വെച്ച കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് അതിൻ്റെ ഒരു തുടർച്ച, അതുണ്ടാക്കിയ വലിയ ചലനം എങ്ങനെയാണ് എന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ വിലയിരുത്താൻ കഴിയുന്നു?
0: അന്നത് ഓരോ വീട്ടുകാരെ കേന്ദ്രീകരിച്ചു വിട്ടാണ്. പക്ഷെ പിന്നീട് അവിടെ തന്നെ ഉണ്ടായ ഗ്രൂപ്പ് ഫാമിങ്ങും ഗ്രൂപ്പ് മാനേജ്മെൻറ്റും ഒക്കെ ഈ കൃഷികളിൽ ഗ്രൂപ്പുകളുണ്ടായി, കൂട്ടായ്മകളുണ്ടായി. ഈ കൂട്ടായ്മകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ജനകീയ പച്ചക്കറി കൃഷി അവിടെ ആരംഭിക്കുന്നത്. അതായത് മുഴുവൻ ആളുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷി വികസന പരിപാടികൾ പഞ്ചായത്തിന് അതിൻ്റെ നേതൃത്വം വഹിച്ചു. ആദ്യമേ ജനകീയാസൂത്രണ പരിപാടി വരുന്ന മുമ്പേ തന്നെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് കണ്ട് ഒത്തും വളവും വാങ്ങിച്ചിട്ട് എല്ലാ വീട്ടിനും കൊടുക്കുന്നൊരു അതിനൊരു ഫോളോ അപ്പും ഒക്കെ ചെയ്തു വന്നപ്പോൾ അതൊരു നല്ല വിജയമായി. അതാണ് കഞ്ഞിക്കുഴിയെപ്പറ്റി അറിയപ്പെടുന്ന മറ്റൊരു പ്രധാന സംഭവം. കഞ്ഞിക്കുഴി ജനകീയ പച്ചക്കറി കൃഷി മോഡൽ അതായിരുന്നു ജനകീയ ആസൂത്രണത്തിലെ കൃഷി മോഡലൊക്കെ തന്നെ. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് അതങ്ങ് ഓരോ വർഷം മുടങ്ങാതെ നടത്തി എന്നുള്ളതാണ്. പച്ചക്കറി വിത്ത് കൊടുക്കുന്നത് പച്ചക്കറി തൈകൾ കൊടുക്കുന്നതായി, അവിടെ തന്നെ തൈ ഉൽപ്പാദിപ്പിക്കുന്നവരായി, വിത്തും വളമൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷക സംഘങ്ങളായി, ഹരിത കർമ്മസേനകളായി, പഞ്ചായത്തിനൊരു കർമ്മസേനയുണ്ടായി. അപ്പോൾ ആ നിലയിലുള്ള മാറ്റം കൊണ്ട് ഒരുപാട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുടെ അതും ഒരു ഉണ്ടായി തുടങ്ങി. അത് കൂടുതലും യുവാക്കളാണ്. നമുക്കൊരു 100 പേരുടെ പേര് പറയാൻ കഴിയും. അവരെല്ലാം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കൂടി വന്നാൽ 1 കെട്ട് പഴവളോ അല്ലെങ്കിൽ ഒരു 10 വെള്ളരിക്കയോ ഒക്കെ ആയിരുന്നു ശേഷിക്കുന്നതെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞെങ്കിൽ. ഇന്ന് അതല്ല, ഇന്ന് വേണമെങ്കിൽ ഒരു ചെറിയ പെട്ടിവണ്ടി ഒരു ടെമ്പോ തന്നെ നിറച്ച് വെള്ളരിക്കയും കൊണ്ടുപോകുന്ന, അവരുടെ പാടത്തുനിന്ന് ശേഖരിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയായി. പിന്നെ വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ ആലപ്പുഴ എറണാകുളത്തെ മാർക്കറ്റുകൾ തേടുന്നവരായിട്ട് വന്നു, അവരെ തേടി വലിയ കച്ചവടക്കാർ ഇവിടെ വന്ന് എടുക്കാൻ തുടങ്ങി. അവരുടേതായ മാർക്കറ്റ് തന്ത്രങ്ങളും ഉണ്ടായി. എങ്ങനെ വിൽക്കണം എന്ന് ഈ ഉൽപ്പാദകർ പഠിച്ച തരത്തിലേക്ക് മാറി. കൃഷി രീതികളിൽ വന്ന മാറ്റമാണ് അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രസിഷൻ ഫാമിംഗ് എന്നൊക്കെ നമ്മൾ ബുക്കിൽ പറയുകയും അതിങ്ങനെ വലിയ ഇതായിട്ടൊക്കെ പറയുമായിരുന്നു. പക്ഷെ അത് സ്വീകരിക്കുന്ന ആളുകളുണ്ടായത് ഈ കഞ്ഞിക്കുഴിയിലെ ഈ ഡെവലപ്മെന്റിന്റെ ഒപ്പാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റു സംസ്ഥാനങ്ങളിൽ പോയി തന്നെത്താൻ പോയിട്ട് അതൊക്കെ പഠിച്ചു. അപ്പോൾ അവർ വന്നിട്ട് നല്ല കമേഴ്സ്യൽ കൃഷിക്ക് ഉതകുന്ന തരത്തിൽ ഹൈടെക് കൃഷിയായിട്ട് കൃത്യതാ കൃഷി, ആദ്യം മഴമറയിലായിരുന്നു, അത് മാറ്റിയിട്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആയി. അപ്പോൾ വെറുതെ കിടക്കുന്ന 1 ഏക്കർ 2 ഏക്കറൊക്കെ ഭൂമിയിൽ നിന്ന പാഴ്മരങ്ങളൊക്കെ മാറ്റിയിട്ട് അപ്പം നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ അകലങ്ങളിലുള്ള വരമ്പുകൾ ബെഡുകൾ എടുത്തിട്ട് ഇതിൽ അടിവളങ്ങൾ നല്ലപോലെ ചേർത്ത് പുതുതായിട്ട് വന്ന തലമുറയ്ക്ക് അതെല്ലാം നല്ല ഒരു ബോധ്യം വന്നു. കാരണം അവർ പല തരത്തിലും അത് അന്വേഷിക്കുന്നവരായിട്ട് മാറി, കൃഷി സ്നേഹിക്കുന്നവരായിട്ട് മാറി. ഇതൊക്കെ ഇവിടെ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ കൃഷിയിൽ നല്ല വരുമാനം ഉണ്ടായി. ഈ പറഞ്ഞവരുടെയൊക്കെ കൃഷിസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് കൃത്യമായ അകലത്തിൽ നടുക, സാങ്കേതികത്വങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ വൻ വിളവ് കിട്ടാൻ തുടങ്ങി. ആ വിളവുകൾ അവരെ വീണ്ടും വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് നല്ലൊരു സംതൃപ്തമാണ്, നല്ല കുറേ കൃഷിക്കാരും നല്ലൊരു ഉൽപ്പാദനവും കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ഇത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ പലയിടത്ത് വരുന്നുണ്ട്. നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ അതിന് കണ്ടിട്ട് നല്ല പ്രാധാന്യമൊക്കെ കൊടുക്കുന്നുണ്ട്.
1: താങ്കളുടെ 40 വർഷം മുൻപും തുടങ്ങി വെച്ച ഒരു വലിയ ഒരു യജ്ഞമായിരുന്നു. ഇപ്പോൾ പച്ചക്കറിയിലായാലും കൃഷിയുടെ വികസനത്തിലായാലും സംഘാടനത്തിലായാലും ഒക്കെ ശരിക്കും അതൊരു ഒരു മാതൃകയായി മാറുകയും മറ്റുള്ളവർക്ക് പകർത്താൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു. ഇപ്പം യഥാർത്ഥത്തിൽ അന്ന് തുടങ്ങി വെച്ച കാര്യങ്ങളിൽ അത് സാർത്ഥകമായി എന്ന നിലയിൽ താങ്കൾക്കത് ഒരു സംതൃപ്തി നൽകുന്നില്ല ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ?
0: തീർച്ചയായിട്ടും ഞാനൊരു കൃഷി ഓഫീസർ ആയതിൽ എനിക്ക് വളരെ സംതൃപ്തമായിരുന്നു. മറ്റേതെങ്കിലും ഒരു വകുപ്പിലായിരുന്നാലും ഞാൻ ഇത്രമാത്രം സംതൃപ്തനാവില്ല. കഞ്ഞിക്കുഴി ഓണം സ്വന്തം പൂക്കളുടെ ഓണമായിട്ട് മാറി എന്നൊക്കെ പറയുമ്പോൾ ജനകീയ മുന്നേറ്റം കാർഷികപരമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ്.
2: കഞ്ഞിക്കുഴിയുടെ കാർഷിക പെരുമ. കഞ്ഞിക്കുഴി കൃഷി ഓഫീസറായിരുന്ന കർഷക മിത്ര അവാർഡ് ജേതാവ് ശ്രീ TS വിശ്വനുമായി ഫാം ജേർണലിസ്റ്റും കർഷക ഭാരതി പുരസ്കാര ജേതാവുമായ ശ്രീ മുരളീധരൻ തഴക്കര നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനം ജയചന്ദ്രനും എസ് പി ശൈലജയും പാടിയത്. ചിത്രം ഒരു ഓടയും നദിയാകരുത്.

0: തമിഴ് ചലച്ചിത്ര ഗാനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
2: ടൂറിസം ഡയറി.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ടൂറിസം ഡയറിയിൽ നമ്മോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഷൈൻ കെ എസ് ആണ്. അദ്ദേഹം ഇന്ന് നമ്മോട് അഡ്വഞ്ചർ ടൂറിസത്തെ കുറിച്ച് സംസാരിക്കുന്നു.
4: എന്തൊക്കെയാണ് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ആക്ടിവിറ്റികൾ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിശദമാക്കാമോ?
5: കേരള ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റി എന്റെ ഗൈഡ് ലൈൻസ് ആരംഭിച്ച് 2019. അതിനുശേഷം വളരെ വേഗത്തിലാണ് അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് കേരളത്തിൽ വന്നത്. ഏകദേശം 33 അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസിന് ഇപ്പോൾ ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ലാൻഡ് ബേസ്ഡ്, വാട്ടർ ബേസ്ഡ്, എയർ ബേസ്ഡ്. ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രക്കിംഗ്, സോഫ്റ്റ് ട്രക്കിംഗ് ഉണ്ട്, ഹാർഡ് ട്രക്കിംഗ് ഉണ്ട്. പിന്നെ നേച്ചർ വാക്ക്, നമ്മൾ മലനിരകളുടെയോ മറ്റുള്ള സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ള നേച്ചർ വാക്കുണ്ട്. പിന്നെ അതുകൂടാതെ ബേർഡ് വാച്ചിങ് ആക്ടിവിറ്റീസ്, പിന്നെ സൈക്ലിംഗ് ടൂർസ്, പിന്നെ സിപ്പ് വയേഴ്സ്, അതിലാണ് നമ്മൾ സിപ്പ് ലൈനൊക്കെ. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ ജില്ലയിൽ അതിൻ്റെ ചെയർമാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസമാണ്, ക്യാപ്സിൻ്റെ CEO ആണ് അതിൻ്റെ കൺവീനർ, മെമ്പേഴ്സ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി, പിന്നെ കേരള ട്രാൻസ്പോർട്ട് സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്, പിന്നെ ഫീൽഡിൽ നിന്നുള്ള, അത് കേരള ടൂറിസം എൻ പാനൽഡ് ചെയ്തിട്ടുള്ള ടൂറിസം ആക്ടിവിറ്റീസ് നടത്തി പരിചയപ്പെട്ടുള്ള എക്സ്പേർട്സ് അതിലെ മെമ്പേഴ്സാണ്. പിന്നെ അതുകൂടാതെ ഹൈ റോപ്സ് കോഴ്സസ്, ബർമ ബ്രിഡ്ജ് പോലെയുള്ള ഹൈ റോപ്പ് കോഴ്സസും, പിന്നെ റോപ്പ് ക്ലൈംബിംഗ്, ജീപ്പ് സഫാരി, 4x4 ഡ്രൈവിംഗ് സഫാരീസ്, ഇതിനെല്ലാം കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എയർ ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസിൽ മെയിനായിട്ടുള്ള പാരാഗ്ലൈഡിംഗ് ആണ്. വാഗമൺ അഡ്വഞ്ചർ പാർക്കാണ് പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനായിട്ട് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. വാട്ടർ ബേസ്ഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പാരാസെയിലിംഗ് ആണ്, പിന്നെ വിൻഡ് സർഫിങ്, വാട്ടർ സ്പോർട്സ് സെൻറ്റേഴ്സ്, പിന്നെ കയാക്കിംഗ്, കനോയിങ്, സ്കൂബ ഡൈവിംഗ്, ഈ ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസായിട്ട് ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്ത് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ടും സിപ്പ് ലൈനുകളായിട്ടാണ് വന്നേക്കുന്നത്. അതുകൂടാതെ ഹൈ റോപ്സ്, പിന്നെ അത് കൂടാതെ ഇപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സെൻറ്റേഴ്സ്, അഡ്വഞ്ചർ പാർക്കുകൾ, ഇതിനെല്ലാം ലൈസൻസ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ക്യാപ്സ് വഴി പരിശോധന നടത്തി ലൈസൻസ് കൊടുക്കുന്നുണ്ട്.
6: അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് ഒരു സംരംഭകന് പുതിയതായി ഒരു സംരംഭം ആരംഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
5: കേരള ടൂറിസം അപ്രൂവൽ കൊടുക്കുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനെല്ലാം അപ്രൂവൽ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് സംരംഭകൻ രജിസ്റ്റർ ചെയ്തിട്ട് കേരള ടൂറിസത്തിൻ്റെ പോർട്ടലിലാണ് നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും രേഖകളെല്ലാം ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിനുശേഷം ഈ പോർട്ടല് വഴി കിട്ടുന്ന ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെന്റ്സിന്റെ സ്ക്രൂട്ടിനൈസേഷൻ ചെയ്തതിന് ശേഷം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ ജില്ലയിലും ചെന്നിട്ട് അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ആ സ്ഥാപനം നടത്തുന്നുണ്ടോ എന്നുള്ള വെരിഫൈ ചെയ്തിട്ടാണ് അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ ടൂറിസം ഡയറക്ടറോട് റെക്കമെൻഡ് ചെയ്യുന്നത്. കേരള ടൂറിസത്തിൻ്റെ എല്ലാ ക്ലാസിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് www.keralatourism.org എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൂടാതെ കേരള അഡ്വഞ്ചർ .org എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടിയും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അത് ക്യാപ്സിൻ്റെ സൈറ്റാണ്, അതിൽ കൂടിയും നമുക്ക് എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെയും ഗൈഡ് ലൈൻസും ആപ്ലിക്കേഷൻ ചെയ്യേണ്ട രീതികളും എല്ലാം അതിൽ വളരെ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരള ടൂറിസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്കീമുകളായ ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷൻ, അഡ്വഞ്ചർ ടൂറിസം ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ആയുർവേദ ക്ലാസിഫിക്കേഷൻ, റെസ്റ്റോറൻ്റ് ക്ലാസിഫിക്കേഷൻ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ പുതിയ ഇതായ ടെൻഡഡ് അക്കോമഡേഷൻ, ഇവയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ജില്ലാ ഓഫീസുകളായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷനായിട്ട് ബന്ധപ്പെടുക. ഇവരെല്ലാം നമ്പർ കേരള ടൂറിസത്തിൻ്റെ www.kerala tourism.org എന്ന സൈറ്റിൽ ലഭ്യമാണ്. എല്ലാ കാര്യങ്ങളും തന്നെ സൈറ്റിലുണ്ട്. ഡൗട്ട്സുകളെല്ലാം നമുക്ക് വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്.
3: അഡ്വഞ്ചർ ടൂറിസത്തെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇടുക്കി ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഷൈൻ കെ എസ് ആണ്.
2: ടൂറിസം ഡയറി സമാപിക്കുന്നു.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന വ്യക്തി ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. ആരാണ് ചരിത്രത്തിൽ ഇടം നേടിയ ആ വ്യക്തി? ഇതായിരുന്നു ചോദ്യം. ഉത്തരം സുകുമാർ സെൻ. 1950 March 21 മുതൽ 1958 December 19 വരെ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഇദ്ദേഹം സുഡാനിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 4:00 കൃഷ്ണപിള്ളയുടെ കവിത വിരഹി, ആലാപനം ഐരൂർ സദാശിവൻ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയൽ

അറുപത്തിന് ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 ഇതിലകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8:00 നാടകം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചലച്ചിത്രഗാനം.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 9:30 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഉൾപ്പെടുത്തി സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8281200715. ഇന്ന് 9:30 ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ കേൾക്കാം. ഇന്ന് 10 മണിക്ക് പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്മൃതി നിലാവ്.

ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബനാറസ് എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും സുദീപ് കുമാറും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: Day to form the government. VCK is likely to announce its decision after the meeting this evening or tomorrow. In another political development, the state BJP president Nayanar Nagendran has clearly said that the party gracefully accepted the election results. Interacting with media, he said the BJP does not wish to align with the TVK in any attempt to form the new government in the state of Tamil Nadu. Somnath Amritpur will be celebrated to mark the 75th anniversary of the reconstruction of Somnath Temple. The Prime Minister Narendra Modi will participate in the Somnath Amritpur on the 11th of this month at Prabhas Patan Somnath. Speaking to the media, Gujarat Minister Jitu Bhai Vaghani said the Prime Minister will lead a 1 kilometer long mega roadshow from the Triveni helipad to the statue of Veer Amirji Gohil. Prime Minister Modi will also perform the Kumbh Abhishek Dhwaj Puja and Mahapuja at the Somnath Temple. The Defence Research and Development Organisation, DRDO, and the Indian Air Force have successfully conducted the maiden flight trial of the Tactical Advanced Range Augmentation Tara weapon off the coast of Odisha yesterday. Raksha Mantri Rajnath Singh has congratulated DRDO, IAF, DCPP and the industry for the maiden flight trial. He described it as a significant development in advancing India's indigenous defence capabilities. Tara is India's first indigenous glide weapon system that converts unguided warheads into precision-guided weapons. It has been designed and developed by the research center Imarat Hyderabad along with other DRDO laboratories. India and Singapore have stressed the importance of bilateral cooperation in countering terrorism as strategic partners. The fifth meeting of the Joint Working Group on Combating Terrorism and Transnational Crime between India and Singapore was held in New Delhi yesterday. The Joint Working Group agreed that confronting terrorism requires concerted action in a sustained and comprehensive manner. The government has said that domestic LPG supply across the country is smooth and no dry out has been reported at any distributorship. Addressing an inter-ministerial briefing in New Delhi, Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said that government's effort has been to ensure that domestic consumers do not face any shortage of gas and that prices remain stable amid the evolving situation in West Asia. Ministry of Ports, Shipping and Waterways has said government continues to engage with every stakeholder to ensure the welfare of all Indian seafarers and uninterrupted maritime operations. Spokesperson of the Ministry of External Affairs, Randhir Jaiswal, said that the government continues its outreach to countries in the Gulf. Informed as part of that, Foreign Secretary Vikram Misri paid an official visit to the UAE yesterday. In Indonesia, three people were killed after Mount Dukono volcano erupted this morning. Rescuers have found all the survivors from a group of 20 hikers who went missing after the eruption. According to police, 15 people have been taken to hospitals to treat further injuries. India's Simranjeet Kaur has advanced to the semi-final of the women's recurve individual event at the Archery World Cup Stage 2 in Shanghai today. And with that, we end this news bulletin.
1: ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
2: അവധിക്കാലത്തോടനുബന്ധിച്ച് ഉല്ലാസയാത്രകൾ വർദ്ധിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ KSRTC ബജറ്റ് ടൂറിസം സെല്ലിന് മികച്ച വരുമാനം. ഏപ്രിൽ മാസം മാത്രം 34,79,000 രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. മികച്ച വരുമാന നേട്ടം കൈവരിച്ച ഡിപ്പോകളിൽ ചേർത്തലയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഇവിടെ നിന്നും 9,00,000 രൂപയാണ് ലഭിച്ചത്. മാവേലിക്കരയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 7,90,000 രൂപ ലഭിച്ചു. മൂന്നാം സ്ഥാനം ആലപ്പുഴ ഡിപ്പോയ്ക്കാണ്. ഇവിടെ 4,98,000 രൂപ ലഭിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 1 കോടിക്ക് മുകളിലാണ് ആലപ്പുഴയിൽ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ 7 ഡിപ്പോകളിൽ നിന്നും ഉല്ലാസയാത്രകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക തീർത്ഥാടന യാത്രകളും ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പുതുതായി ഗോവ ട്രിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വർദ്ധിച്ച ജനസംഖ്യാനുപാതമനുസരിച്ച് പദ്ധതി വിഹിതം കൂട്ടണമെന്ന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെങ്ങന്നൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അരവിന്ദാശൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തൃപ്പാദം വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജനറൽ ലതാങ്കൻ, ജില്ലാ സെക്രട്ടറി പ്രഭാകരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി PA തോമസിനെയും സെക്രട്ടറിയായി മധുസൂദനക്കുറുപ്പിനെയും തെരഞ്ഞെടുത്തു.

0: സ്ഥിരമായ തൊഴിലോ തൊഴിലിടമോ ഇല്ലാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളികളെ ക്ഷേമബോർഡും സർക്കാരും മുൻകൈയെടുത്ത് സംരക്ഷിക്കണമെന്ന് അസംഘടിത തൊഴിലാളി സംഘ് ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് കെ സദാശിവൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി സി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി സി ഗോപകുമാറിനെയും തെരഞ്ഞെടുത്തു. ചേർത്തല മരുത്തോർവട്ടം ധന്യന്തിരി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു. ശനിയാഴ്ച ആറോട്ടോടെ ഉത്സവം സമാപിക്കും. ദേവസ്വം പ്രസിഡന്റ് ജി സജികുമാർ, മാനേജർ ഗോപിനാഥൻ നായർ, സെക്രട്ടറി ജെ സജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ആലപ്പുഴയിലെ ആറാട്ടുപുഴ കിഴക്കേക്കര സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 40-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് വിവരം. 2 ആഴ്ച മുമ്പേ അരയ്ക്ക് താഴെ തളർന്നുപോയ രോഗി തുടർ ചികിത്സയിലായിരുന്നു. 6 മാസം കൂടുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷനും പരിശോധനയ്ക്കുമായി 16 April ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവിടെ ശേഖരിച്ച രക്തസാമ്പിളിന്റെ പരിശോധന ഫലം പോസിറ്റീവായി. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് വാർഷികം നടന്നു. സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി സി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഐ ഹലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഖജാൻജി ജേക്കബ് ജോൺ, ജില്ലാ രക്ഷാധികാരി കെ അശോക പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങന്നൂരിൽ MC റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 10 വർഷം മുമ്പ് നവീകരിച്ച റോഡിൽ ഇതുവരെയും കാര്യമായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. ഇതുമൂലം റോഡ് പലയിടങ്ങളിലും പൊളിഞ്ഞു തുടങ്ങി. റോഡിന്റെ കാലപ്പഴക്കവും വാഹനങ്ങളുടെ വേഗവും കൂടിയാവുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 2 ആഴ്ച മുമ്പ് ചെങ്ങന്നൂർ നഗരത്തിലെ പുത്തൻവീട്ടിൽ പാലത്തിന് സമീപം KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹനങ്ങളെ യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുളക്കുഴയിൽ KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നീളം കൂട്ടുവാനുള്ള നടപടികൾ തുടങ്ങി. തുറവൂരിൽ മണ്ണ് പരിശോധന തുടങ്ങി. തുറവൂർ ജംഗ്ഷനിലെ 12.75 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന പാത ഇനി 13.24 കിലോമീറ്റർ ആയി മാറും. ആകെ തൂണുകളുടെ എണ്ണം 384 നിന്നും 366 ഉയരും. അധികമായി വരുന്ന തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന തുറവൂർ ജംഗ്ഷനിൽ ആരംഭിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ കാവ്യാഞ്ജലി കേൾക്കാം. 4 കൃഷ്ണപിള്ളയുടെ കവിത വിരഹി, ആലാപനം ഐരൂർ സദാശിവൻ.

0: ഹൃദി തൻ തളകിലുക്കി.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ കവിത വിരഹി. ആലപിച്ചത് ഐരൂർ സദാശിവൻ.

0: നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIM പിന്തുണ അറിയിച്ചു. VCKയുടെ തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKക്ക് കോൺഗ്രസിന്റെ 5 MLA ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCKക്കും 2 MLA വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻകൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തേയ്മാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാവുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
1: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറി

0: ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 താഴ്ന്ന് 77,328, നിഫ്റ്റി 151 നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 240 താഴ്ന്ന് 111,960 ഗ്രാമിന് 13,995 ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്. സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആൻഡ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVK പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആസ്മ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ നന്ദു BS. അവതരണം അഞ്ജന പുതിയമഠം. ലോകമെമ്പാടും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമായി ആചരിക്കുകയാണ്. ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആസ്മയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക, അവർ നേരിടുന്ന സാമൂഹികമായ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഈ ദിനത്തിന്റെ കാതൽ. ആസ്മ എന്നത് കൃത്യമായ ചികിത്സയിലൂടെയും ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണവും പരിസ്ഥിതി മലിനീകരണവും വർദ്ധിച്ചതോടെ ആസ്മ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ദിനം കടന്നുവരുമ്പോൾ ശ്വാസം എല്ലാവർക്കും അവകാശമാണ് എന്ന വലിയ സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്. നമ്മൾ ഓരോ നിമിഷവും അറിയാതെ ചെയ്യുന്ന ഒന്നാണ് ശ്വസനം. എന്നാൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ആസ്മ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ശ്വാസവും ഒരു വലിയ യുദ്ധമാണ്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധയും വീക്കവും കാരണം വായുസഞ്ചാരം തടസ്സപ്പെടുമ്പോൾ ശരീരം വായുവിനായി ദാഹിക്കുന്ന അവസ്ഥയാണ് ആസ്മയുടെ യാഥാർത്ഥ്യം. ഇത് കേവലം ഒരു ശാരീരിക

ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെയും മാനസികാവസ്ഥയെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ആസ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകൾ അതീവ സെൻസിറ്റീവ് ആകുകയും പുറത്തുനിന്നുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അവയെ സങ്കുചിതമാക്കുകയും ചെയ്യുന്നു. ശ്വാസനാളത്തിനുള്ളിലെ പേശികൾ മുറുക്കുന്നതിനൊപ്പം അവിടെ സ്രവങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ വായുവിന് കടന്നുപോകാൻ ഇടമില്ലാതാകുന്നു. ഇത് ശ്വാസം മുട്ടലിനും നെഞ്ചു മുറുകുന്നതിനും കാരണമാകുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗം പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത്. ജനിതകമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ ഒരാൾക്ക് ആസ്മ വരാം. മാതാപിതാക്കൾക്ക് ആസ്മയോ മറ്റ് അലർജി രോഗങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ആസ്മ പലപ്പോഴും പ്രായമാകുന്നതോടെ കുറഞ്ഞു വരാറുണ്ട്. എന്നാൽ മുതിർന്നവരിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ആസ്മ പലപ്പോഴും ജീവിതശൈലിയുമായും തൊഴിൽ സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ജോലിസ്ഥലത്തെ രാസവസ്തുക്കളോ പുകയോ ഏൽക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത്. ഇതിനെ ഒക്യുപേഷണൽ ആസ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ മാത്രം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ആസ്മയുടെ പ്രധാന വില്ലന്മാർ. വീടിനുള്ളിലെ പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, കർട്ടനുകൾ എന്നിവയിൽ വളരുന്ന അതിസൂക്ഷ്മ ജീവികൾ പലരിലും അലർജിക്ക് കാരണമാകാറുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങളുടെ രോമം, പൂമ്പൊടി, ചില പ്രത്യേക മണങ്ങൾ എന്നിവയും ശ്വാസനാളങ്ങളെ പ്രകോപിപ്പിക്കാം. ആധുനിക വീടുകളിൽ കൃത്യമായ വായുസഞ്ചാരമില്ലാത്തതും AC മുറികളിലെ അമിതമായ ഈർപ്പവും ആസ്മ രോഗികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. വീടിനുള്ളിലെ പുക, പ്രത്യേകിച്ച് അടുക്കളയിൽ വിറകുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പുക ശ്വാസകോശത്തിന് വലിയ ആഘാതമുണ്ടാക്കുന്നു. പെർഫ്യൂമുകൾ, ചന്ദനത്തിരികൾ, കൊതുകുതിരികൾ എന്നിവയിൽ നിന്നുള്ള പുക പോലും ചിലരിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. പരിസ്ഥിതി മലിനീകരണം ആസ്മ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. വായുവിലെ സൂക്ഷ്മമായ കണികകൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. പുകവലി നേരിട്ടായാലും മറ്റൊരാൾ പുകയ്ക്കുന്നത് ശ്വസിക്കുന്നതായാലും ശ്വാസനാളങ്ങളിൽ കടുത്ത അണുബാധയുണ്ടാക്കാൻ കാരണമാകും. ഗർഭിണികൾ പുക ശ്വസിക്കുന്നത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതും ഗൌരവകരമായ കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ആസ്മയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മഞ്ഞുകാലത്തെ തണുത്ത വായു ശ്വാസനാളങ്ങളെ പെട്ടെന്ന് ചുരുക്കുന്നു. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പൂപ്പലുകൾ വളരാൻ സാധ്യതയുള്ളതിനാൽ ഇത് അലർജി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ കാലയളവിൽ ഉണ്ടാകുന്ന ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ വൈറൽ ഇൻഫെക്ഷനുകൾ ആസ്മ രോഗികൾക്ക് പെട്ടെന്നുള്ള ശ്വാസം മുട്ടൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് മരുന്നുകളുടെ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ അവസ്ഥകളും ശ്വസനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കഠിനമായ മാനസിക സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം എന്നിവ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശ്വസനഗതി മാറുന്നു. ഇത് ആസ്മയുടെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കാം. ചിലരിൽ അമിതമായ ചിരി പോലും ശ്വാസം മുട്ടലിന് കാരണമാകാറുണ്ട്. അതിനാൽ ശാരീരികമായ ചികിത്സയോടൊപ്പം തന്നെ മാനസികമായ സുസ്ഥിതിയും ആസ്മ നിയന്ത്രണത്തിൽ പ്രധാനമാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന വ്യായാമങ്ങൾ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകും. ആസ്മ ഉണ്ടെന്ന കാരണത്താൽ കുട്ടികളെ കളികളിൽ നിന്നും മറ്റും മാറ്റി നിർത്തുന്നത് അവരിൽ മാനസികമായ തളർച്ചയുണ്ടാക്കും. ഇത് രോഗം കൂടാൻ കാരണമായേക്കാം. ആസ്മ പൂർണമായും മാറ്റാൻ കഴിയില്ല എന്ന ധാരണ പലരെയും ചികിത്സയിൽ നിന്ന് പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ മരുന്നുകളിലൂടെയും മുൻകരുതലുകളിലൂടെയും ഈ രോഗത്തെ പൂർണമായും വരുതിയിലാക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ശ്വാസകോശത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ആധുനിക ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായ ചുമ, ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദം എന്നിവ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായേക്കാം. ഇൻഹേലറുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഹേലർ ഉപയോഗിക്കുന്നത് വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്നോ അല്ലെങ്കിൽ അത് ശീലമായി മാറുമെന്നോ പലരും ഭയപ്പെടുന്നു. ഗുളികകളേക്കാൾ എത്രയോ സുരക്ഷിതമാണ് ഇൻഹേലറുകൾ. കാരണം ഇൻഹേലറുകൾ മരുന്നിനെ നേരിട്ട് ശ്വാസനാളങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗുളികകൾ കഴിക്കുമ്പോൾ അത് രക്തത്തിൽ കലർന്ന് ശരീരമാകെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇൻഹേലറുകൾക്ക് ഇല്ല. വളരെ കുറഞ്ഞ അളവിലുള്ള മരുന്നുകൊണ്ട് തന്നെ വേഗത്തിൽ ആശ്വാസം നൽകാൻ ഇൻഹേലറുകൾ സഹായിക്കുന്നു. ഇതൊരു ശീലമല്ല, മറിച്ച് നിങ്ങളുടെ ശ്വാസകോശത്തിന് ലഭിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വീടും പരിസരവും പൊടിയില്ലാതെ സൂക്ഷിക്കുക എന്ന

0: ആസ്മ രോഗികൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കിടക്ക വിരികളും പുതപ്പുകളും കൃത്യമായ ഇടവേളകളിൽ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കണം. പുകവലിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം. വീടിനുള്ളിൽ കാർപ്പറ്റുകൾ ഒഴിവാക്കുന്നത് പൊടി തടയാൻ സഹായിക്കും. വായുസഞ്ചാരമുള്ള മുറികൾ ഉറപ്പാക്കുന്നത് ശ്വാസകോശത്തിന് ഗുണം ചെയ്യും. ഭക്ഷണശീലങ്ങളും ശ്വാസകോശാരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുകളും ചേർത്ത തണുത്ത പാനീയങ്ങളും ആഹാരങ്ങളും പലരിലും ശ്വാസം മുട്ടൽ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിനിടയിലുള്ള ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആസ്മ രോഗികൾ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്വസന പേശികളെ ബലപ്പെടുത്തുന്ന യോഗയും പ്രാണായാമവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലിക്കുന്നത് ആസ്മയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വ്യായാമത്തിന് മുൻപ് ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് വ്യായാമം മൂലമുണ്ടാകുന്ന ശ്വാസം മുട്ടൽ തടയാൻ സഹായിക്കും. ആരോഗ്യ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എങ്കിലും ആസ്മയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ എല്ലാവരിലും എത്തിയിട്ടില്ല. ചെറിയ കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ കണ്ടാൽ അത് വെറും ജലദോഷമാണെന്ന് കരുതി അവഗണിക്കരുത്. ആസ്മ അറ്റാക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് രോഗിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരിക്കണം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതം ആസ്മയെ പ്രതിരോധിക്കാൻ ആവശ്യമാണ്. അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരം സംരക്ഷിക്കുകയും വേണം. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവണം. നഗരങ്ങളിലെ പുകപടലങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഈ ആസ്മ ദിനത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണെന്ന് നാം ഓർക്കണം. ശുദ്ധമായ വായുവും ശരിയായ ആരോഗ്യ പരിപാലനവും വഴി നമുക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാം. ശ്വാസകോശത്തെ സംരക്ഷിക്കാം, പരിസ്ഥിതിയെ സ്നേഹിക്കാം. നമുക്കും മറ്റുള്ളവർക്കും സുഗമമായി ശ്വസിക്കാവുന്ന ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ആരോഗ്യകരമായ ശ്വാസം, ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന

0: വിളവുകൾ വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിന്റെ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.

0: ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്, വെറും വിശ്വാസം മാത്രം. ജീവിതത്തിന് നിറം പകരുന്ന അനുഭവങ്ങൾ മാറ്റിവെക്കാനുള്ളതല്ല. ഈ ഒരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഇന്നത്തെ ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇന്ന് നമുക്കൊരു പഴമൊഴി കേട്ടാലോ. കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പിലാവ്. നമ്മുടെ വീട്ടുവളപ്പിൽ ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ അവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് സൂചന നൽകുന്ന ചൊല്ലാണിത്. പ്രത്യേകിച്ച് തെങ്ങ്, കവുങ്ങ്, പ്ലാവ് എന്നിവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് ഈ ചൊല്ലിലൂടെ വ്യക്തമാണ്. തെങ്ങ് നടുമ്പോൾ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത വിധത്തിൽ അകലം നൽകി വേണം നടേണ്ടത്. കൊട്ടൻ എന്നാൽ അണ്ണാൻ അഥവാ അണ്ണാറക്കണ്ണൻ എന്നാണ്. ഒരു തെങ്ങിന്റെ ഓലത്തുഞ്ചത്തു നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങിന്റെ ഓലത്തുഞ്ചത്തേക്ക് നന്നായി കുതിച്ചു ചാടിയാൽ മാത്രമേ അണ്ണാന് എത്താൻ കഴിയാവൂ. അതായത് അണ്ണാന് പോലും നല്ലതുപോലെ ചാടിയാൽ മാത്രം എത്താവുന്നത്ര അകലത്തിൽ ഓലകൾ നിൽക്കത്തക്ക വിധം കൃത്യമായ അകലം കൊടുത്തു വേണം തെങ്ങ് നടേണ്ടതെന്ന് സാരം. ഇനി കവുങ്ങിന്റെ കാര്യമെടുത്താലോ? ഒരു കവുങ്ങിന്റെ ഓലയുടെ അഥവാ പട്ടയുടെ തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന കവുങ്ങിന്റെ ഓലത്തുമ്പിലേക്ക് ഇഴഞ്ഞു കയറുവാൻ ഉറുമ്പിന് കഴിയണമെന്നാണ് ചൊല്ല്. ഉറുമ്പ് മാത്രമല്ല, അടയ്ക്ക് പറിക്കുവാൻ കയറ്റക്കാർ കമുകിൽ കയറുമ്പോൾ ഒരു കമുകിൽ നിന്നും അടയ്ക്കാക്കുലകൾ പറിച്ച ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന കമുകിന്റെ ഓല പിടിച്ചടുപ്പിച്ച് അതിലേക്ക് ചാടിക്കയറുകയാണ് ചെയ്യുന്നത്. ഇത് സാധ്യമാകണമെങ്കിൽ കമുക് നടുമ്പോൾ അടുപ്പിച്ച് തന്നെ നടണം. അടുത്തതായി പ്ലാവിന്റെ കാര്യമാണ്. ഒരു പ്ലാവിന്റെ കൊമ്പിൽ നിന്നും അടുത്ത് നിൽക്കുന്ന പ്ലാവിന്റെ കൊമ്പിലേക്ക് കുരങ്ങുകൾക്ക് പോലും നല്ല ആയത്തിൽ ചാടിയാൽ മാത്രമേ ചെന്നെത്തുവാൻ കഴിയാവൂ. അതായത് പ്ലാവ് നടുമ്പോൾ വേണ്ടത്ര അകലം നൽകി നടുവാൻ ശ്രദ്ധിക്കണം. വീട്ടുവളപ്പിലെ പ്രധാന വൃക്ഷങ്ങളായ തെങ്ങും കവുങ്ങും പ്ലാവും നടുമ്പോൾ നൽകേണ്ടതായ അകലം എത്രയായിരിക്കണമെന്ന് അണ്ണാറക്കണ്ണന്റെയും ഉറുമ്പിന്റെയും കുരങ്ങിന്റെയും സഞ്ചാരഗതിയും അതിലെ വേഗതയുടെ വ്യത്യസ്തതയും അനുസരിച്ച് നമ്മുടെ പഴമക്കാരായ കർഷകർ തിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പഴമൊഴിയിലൂടെ. വിളകൾക്ക് ലഭ്യമാകേണ്ട സൂര്യപ്രകാശത്തിന്റെ അളവ്, വളർച്ചയുടെയും ഇലപ്പടർപ്പിന്റെയും വ്യത്യസ്തതകൾ, നൈസർഗികമായ വളർച്ചാ രീതി എന്നീ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് ഓരോ വിളയുടെയും കൃത്യമായ നടീൽ അകലം ഗവേഷണ പഠനങ്ങളിലൂടെ ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നതും ഏതാണ്ട് ഈ ചൊല്ലിനോട് യോജിക്കത്തക്ക വിധത്തിലാണ്. അതുകൊണ്ടാണ് കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പിലാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഡോക്ടർ ഹക്കീം, ഈ സംരക്ഷിത കൃഷി എന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ തരത്തിലെ കൃഷിരീതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
2: വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായ ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക. അപ്പം പുറമേയുള്ള കാലാവസ്ഥ എന്തു തന്നെ ആയാലും അതിൽ നിന്നും വിഭിന്നമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വിളക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ, ഒരു മൈക്രോ ക്ലൈമറ്റ്, നമ്മളതിന് ഇംഗ്ലീഷിൽ പറയാം ക്രിയേറ്റിംഗ് ആൻ ആർട്ടിഫിഷ്യൽ മൈക്രോ ക്ലൈമറ്റ് ഫേവറബിൾ ഫോർ ദ ക്രോപ്പ്. അപ്പൊ നമ്മൾ പൊതുവെയുള്ള

കാലാവസ്ഥയിൽ വ്യത്യസ്തമായി കൊണ്ട് സൂക്ഷ്മ കാലാവസ്ഥ അല്ലെങ്കിൽ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും. ആ ചെടി അതിന് ചുറ്റും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് വേണ്ട ഒരു സൂക്ഷ്മ കാലാവസ്ഥ നമ്മൾ കൃത്രിമമായിട്ട് ഒരു ഒരു ചട്ടക്കൂടി നടത്തി. അപ്പൊ ഇതൊരു പുതിയ സംരംഭം ഒന്നുമല്ല. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യ കാലത്ത് തന്നെ ലോകത്ത് സംരക്ഷിത കൃഷി നിലനിന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മളതിനെ ഹരിതഗൃഹ കൃഷി എന്നാണ് പൊതുവെ പറയുന്ന ഒരു ടേം. നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിതഗൃഹ പ്രഭാവം. സൂര്യൻ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശ രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നു, അത് പ്രതിഫലിക്കുന്നു. തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശ രശ്മികളാവുന്നു, അവ തിരിഞ്ഞു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ അവയെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ തൽഫലമായിട്ട് ഭൂമിയിൽ വെളിച്ചവും ചൂടും നിൽക്കുന്നു.

0: കഴിയും. അതാണ് ഹരിതഗ്രഹങ്ങൾ, അതാണ് സംരക്ഷിത കൃഷിയുടെ അടിസ്ഥാന തത്വം.
1: അപ്പം സാർ, ഞാൻ ചോദിച്ചത് ഏതൊക്കെ രീതിയിലെ കൃഷിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ കേൾക്കാറുണ്ട് ഗ്രീൻ ഹൗസസ്, പോളി ഹൗസസ്, ഇങ്ങനത്തെ ഡിഫറെന്റ് ടേംസ് നമ്മൾ കേൾക്കാറുണ്ട്.
0: അപ്പൊ ഈ ഹരിതഗൃഹം എന്ന് പറഞ്ഞത് ഒരു പൊതുവായുള്ള പദമാണ്. നമ്മൾ ഉദാഹരണത്തിന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പം മനസ്സിലാക്കുന്ന ഇത് പറയുന്നത് പ്രഭാത ഭക്ഷണം, അതൊരു പൊതുവായുള്ള പദമാണ്. അപ്പൊ ഈ പ്രഭാത ഭക്ഷണത്തിൽ പെടുന്നതാണ്, നമ്മളിപ്പം ഇഡലി കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പുട്ട് കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ദോശ കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേ പ്രഭാത ഭക്ഷണം എന്നുള്ള ഒരു കോമൺ പദത്തിന് കീഴേ വരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഹരിതഗൃഹം എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള ഒരു പദമാണ്. ഹരിതഗൃഹങ്ങൾ ആദ്യകാലത്ത് നമ്മൾ ഗ്രീൻ ഹൗസിൽ നിർമ്മിച്ചത് ഗ്ലാസ് ഉപയോഗിച്ചാണ്. ഈ ഗ്ലാസ് ഹരിതഗൃഹങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ചില പരിമിതികളുണ്ട്. ഗ്ലാസിന് ഭാരം കൂടുതലാണ്, ഗ്ലാസിന് വില കൂടുതലാണ്, ഗ്ലാസ് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്, ഗ്ലാസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വളച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതിനെ നമ്മൾ ഗ്ലാസ് ഹൗസ് എന്ന് വിളിച്ചിരുന്നു. പിൽക്കാലത്ത് ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ട് നമ്മൾ ഹരിതഗ്രഹങ്ങൾ ഉണ്ടാക്കി, റിജിഡ് പാനൽസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ നിർമ്മിച്ച ഹരിതഗ്രഹങ്ങളെ റിജിഡ് പാനൽ ഗ്രീൻ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പോളികാർബണേറ്റ് പോലുള്ള ഷീറ്റുകൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി, ഭാരം കുറഞ്ഞു, പൊട്ടിപ്പോവാനുള്ള ചാൻസും കുറഞ്ഞു, പക്ഷേ വിലയും കുറച്ച് കുറഞ്ഞു. പക്ഷേ അതിനകത്തും വീണ്ടും അത് റിജിഡ് ആയ ദൃഢമായ ബോർഡുകളായതുകൊണ്ട് അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ട് നമുക്ക് വളച്ചൊടിച്ച് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സമീപകാലത്ത് മൃദുലവും സുതാര്യവുമായ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് ഹരിതഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മഴമറകൾ പോലും ഹരിതഗ്രഹങ്ങളാണ്. അപ്പം ഹരിതഗ്രഹം എന്ന് പറഞ്ഞ ഒരു പൊതുവായ പദത്തിന് കീഴിൽ വരുന്ന വിഭാഗങ്ങളാണ് ഗ്ലാസ് ഹൗസുകൾ, ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ടുള്ള ഹരിതഗ്രഹങ്ങൾ, പോളി ഹൗസുകൾ, പോളിത്തീൻ ഷീറ്റ് കൊണ്ടുള്ളത്, മഴമറകൾ, ഇതെല്ലാം തന്നെ ഹരിതഗ്രഹങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ്.
1: അപ്പൊ സാർ, നമ്മുടെ ഇവിടെ സാമാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളി ഹൗസ് അല്ലെങ്കിൽ സാർ പറഞ്ഞ മാതിരി റെയിൻ ഷെൽട്ടേഴ്സ്, മഴമറകളൊക്കെയാണ്. ഈ സംരക്ഷിത കൃഷിയുടെ തൽസ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ്?
0: പോളി ഹൗസുകൾ നമ്മൾ 2013-14 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പോളി ഹൗസുകൾ വലിയ പ്രചാരത്തിൽ വന്നത്. കൃത്രിമ വായു സഞ്ചാര മാർഗങ്ങൾ അവലംബിച്ചിട്ടുള്ള പോളി ഹൗസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസുകളുണ്ട്. അത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഈ ഹരിതഗ്രഹങ്ങൾ നിർമ്മിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് വെളിച്ചവും ചൂടും നമുക്ക് കിട്ടുന്നു. ഒരു ചട്ടക്കൂടിനകത്ത് വെളിച്ചവും ചൂടും മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കൃഷിക്ക് അനുയോജ്യമല്ല. നമുക്ക് ആവശ്യമുള്ള വായു സഞ്ചാരം, ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വെന്റിലേഷനും നമുക്ക് അതിനകത്ത് സംജാതമാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വെന്റിലേഷൻ നമ്മൾ സംജാതമാക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു വായു സഞ്ചാര മാർഗം ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മൾ പ്രകൃതിദത്ത സഞ്ചാരത്തിലുള്ളത് പോലെയല്ല, നമ്മൾ ബാഹ്യ ഊർജ്ജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ടാണ് വായു സഞ്ചാരം ക്രമപ്പെടുത്തുന്നത്. അപ്പൊ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം പ്രയോജനപ്പെടുത്തിയുള്ള ഒരു ഹരിതഗ്രഹത്തെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് വെന്റിലേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ കൃത്രിമ വായു സഞ്ചാര മാർഗം എന്നാണ്. അത് സാധാരണ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കൂറ്റൻ ഗ്ലാസ് ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾ ഉണ്ടാക്കിയിട്ട് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്, ഒരുപാട് ചെലവുണ്ട്. നമ്മുടെ വീടുകളിൽ പോലും എ സി വെക്കാൻ മടിക്കുന്ന മലയാളികൾ ഒരിക്കലും എ സി വെച്ചിട്ട് കൃഷിയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലും ഒക്കെ എല്ലാ വികസിത രാജ്യങ്ങളിലും അവർ ഇത്തരം ഗ്രീൻ ഹൗസുകൾ നിർമ്മിച്ച് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം വെച്ച് അതിനകത്ത് ഓട്ടോമാറ്റഡ് സിസ്റ്റം ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലുള്ള സംവിധാനം ഒന്നും നമുക്ക് ഒരു വികസന രാജ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അവർ ഉപയോഗിക്കുന്നത് ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റമാണ്. ഗ്രീൻ ഹൗസിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് കൂറ്റൻ എക്സോസ്റ്റ് ഫാൻ വെക്കുന്നു, ബാക്കിൽ ഒരു വായു കടന്നു വരുന്ന ഒരു പാഡ് വെക്കുന്നു. ഈ പാഡിലോട്ട് എപ്പോഴും നമ്മൾ വെള്ളം ഇറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള, ഈർപ്പ സാന്നിധ്യമുള്ള ഒരു പാഡാണ്. അപ്പൊ അടച്ചുകൂടിയ ചട്ടക്കൂടിനകത്ത് ഈ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ചൂടുള്ള വായുവിനെ പുറത്തേക്ക് തള്ളുന്നു. അപ്പൊ ഒരു ശൂന്യത വരുമ്പോൾ പുറകിലുള്ള പാഡിലൂടെ ഈ വായു അകത്തേക്ക് കടന്നു വരുന്നു. അപ്പൊ അകത്തേക്ക് കടന്നു വരുന്നത് തണുത്ത നനുത്ത കാറ്റാണ് അകത്തേക്ക് വരാം. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും, ആർദ്രതയും ഊഷ്മാവും. പക്ഷെ ഈ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം കേരളത്തിന് മാത്രം ഇന്ത്യയിൽ അനുയോജ്യമല്ല. കാരണം കേരളത്തിൽ മാത്രമുള്ള ഒരു കാലാവസ്ഥയാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശം. നമുക്കിവിടെ ആർദ്രതയും കൂടുതലാണ്, എന്നാൽ നമ്മൾ ഉഷ്ണമേഖലയുമാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റും ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശമാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് കൂടിയ മഴ, കൂടിയ ഊഷ്മാവ്, കൂടിയ ആപേക്ഷിക ആർദ്രത. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആപേക്ഷിക ആർദ്രത എപ്പോഴും നമുക്ക് 80-90 ചില സമയത്ത് 100 വരുന്നതാണ്. അപ്പൊ നമ്മൾ വീടുകളിൽ എയർ കൂളർ വെച്ച് കിടന്നാൽ നമുക്ക് എങ്ങനെ ഇൻഫെക്ഷൻ വരും? നമ്മളൊരു എയർ കൂളർ വെച്ച്, കേരളത്തിൽ ആരും എയർ കൂളർ വെച്ച് കിടക്കാറില്ല, നമ്മൾ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫാനാണ്. പക്ഷെ നമ്മൾ മറ്റു തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉഷ്ണകാലത്ത് എയർ കൂളറുകളാണ് ഉപയോഗിക്കുന്നത്. ഈ എയർ കൂളറുകളും ഇതേ പ്രവർത്തന തത്വമാണ്. എയറിന് കൂടെ തന്നെ ചില ജല ബാഷ്പങ്ങൾ പുറത്തേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ള കാറ്റിനോടൊപ്പം. ഇത്തരം ഒരു സംവിധാനമാണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിനകത്ത്. അപ്പൊ നമ്മൾ ഓൾറെഡി ആപേക്ഷിക ആർദ്രത, നല്ല നിലവിൽ നല്ല ആർദ്രതയുള്ള ഒരു മൈക്രോ ക്ലൈമറ്റ് സൂക്ഷ്മ കാലാവസ്ഥക്കകത്തോട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രോഗകീടബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കുമിൾ രോഗബാധയൊക്കെ വന്ന് ചെടി മൊത്തം നശിച്ചു പോകും. അപ്പൊ നമുക്ക് കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എയർ കണ്ടീഷൻ സിസ്റ്റം സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ

0: കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പരിസ്ഥിതി മൂലം അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ടുള്ള ഒരു പരിമിതി മൂലം നമുക്ക് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റവും അനുയോജ്യമല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനുയോജ്യമായത് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസിന്റെ ഒരു താഴെ വരുന്നതാണ് നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ ചെലവ് കുറഞ്ഞൊരു വേർഷനാണ് ഈ റെയിൻ ഷെൽട്ടർ. റെയിൻ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചിലവ് കുറഞ്ഞ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗൃഹം എന്നാണ് പറയുന്നത്. നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിനകത്തൊരു പ്രശ്നം ചില സൈഡ് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളി ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾക്കകത്ത് സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള വിളകൾ, സ്വയം പരാഗണം നടക്കുന്നതോ പാത്തനോ കാർപ്പിക് എന്ന് പറഞ്ഞ വിളകളോ മാത്രമാണ് നമുക്ക് പറ്റുക. സ്വയം പരാഗണം നടക്കണം. പരാഗണം നടക്കാനുള്ള ആ പരാഗണത്തിന് ആവശ്യമായിട്ടുള്ള കീടങ്ങൾക്കകത്തേക്ക് കടക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വല്ല കാപ്സിക്കം, പയർ അല്ലെങ്കിൽ സലാഡ് കുക്കുമ്പറൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കയ്പ, പടവലം, അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ കുക്കുർബിറ്റേസിയ ഫാമിലിയുള്ള അതൊന്നും അതൊക്കെ തന്നെയും നമുക്ക് പരപരാഗണം വഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഈ പോളി ഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ തനത് ക്രോപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിന് വേറെ ചില പരിമിതികളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് കേരളത്തിൽ ഒരുപാട് നമ്മുടെ പ്രത്യേകമായ സവിശേഷമായ കാലാവസ്ഥ കാരണം അതിനകത്തും ഈ രോഗകീടബാധയ്ക്ക് ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരു പരിഹാരം എന്നോണമാണ് കേരള കാർഷിക സർവകലാശാല ഒരുപാട് വർഷത്തെ ഗവേഷണത്തിന് ശേഷം പുറത്തിറക്കിയതാണ് മഴമറകൾ. റെയിൻ ഷെൽട്ടർ ശരിക്കും പറഞ്ഞാൽ കേരള കാർഷിക സർവകലാശാല കീഴിലുള്ള തമിഴ്നൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വർഷങ്ങളോളം നീണ്ട ഗവേഷണത്തിന്റെ ഒടുവിലാണ് നമുക്ക് ഈ റെയിൻ ഷെൽട്ടറുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംരക്ഷിത കൃഷി രീതി എന്ന രീതിയിലേക്ക് വരികയും അത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ വരികയും നമ്മൾ ഗവൺമെന്റിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് മഴമറകളെയാണ്.
1: അപ്പൊ സാർ, ഈ മഴമറകൾ എന്ന് പറയുമ്പം ഈ സംരക്ഷിത കൃഷിയിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പം ഇതിൽ നാല് സൈഡും എന്തായാലും നമ്മൾ മറയ്ക്കുന്നില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് മാത്രം നമ്മൾ റെയിൻ അല്ലെങ്കിൽ മഴയെ നിർത്തുന്നതേ ഉള്ളോ, അതോ ഇതിന്റെ വേറെ സംവിധാനങ്ങളും ഇതിലുണ്ടോ?
0: അല്ല, മഴ നമ്മൾ മഴ നിർത്തുന്നില്ല. മഴ മറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വർഷക്കാലത്ത് നമുക്ക് ചില പരിമിതികളുണ്ട്. ചില ക്രോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യമാണ് ആവശ്യമുള്ളത് പച്ചക്കറികളാണ്. നമ്മുടെ വീടുകളിൽ ആവശ്യമായ പച്ചക്കറി നമുക്ക് വർഷക്കാലത്ത് നമ്മുടെ തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓപ്പൺ ഫീൽഡിൽ നമുക്ക് മഴ ശക്തമായ മഴയിൽ നമുക്ക് പച്ചക്കറികൾ ഒന്നുമില്ല, അതിന്റെ പൂവ് കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ കാ കൊഴിഞ്ഞു പോകും, ചെടി ഒടിഞ്ഞു പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമായിട്ട് വന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള, ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമുള്ള വർഷക്കാലത്ത് നമുക്ക് തുറന്ന കൃഷിയിടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൃഷി ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഇതിന്റെ സംരക്ഷിത കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനം ഉറപ്പുവരുത്തുക. അതാണ് ഏറ്റവും പ്രധാനമായത്. അപ്പൊ നമുക്ക് വർഷകാലത്ത് ആവശ്യമായതും തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ കഴിയാത്തതുമായ പച്ചക്കറികളെ നമ്മൾ ഇതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒരു പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമല്ലാത്ത വിള, അത് പക്ഷേ ഇവിടെ നമുക്ക് പ്രാധാന്യമില്ല. കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി വരുന്നത് ഈ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനമാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് വർഷക്കാലത്താണ്. അപ്പൊ ഈ വർഷക്കാലത്ത് 150 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ അല്ലെങ്കിൽ 5 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ നമുക്ക് ഈ സുസ്ഥിരമായിട്ട് ഈ പച്ചക്കറിയുടെ ഉൽപ്പാദനം ഉറപ്പു വരുത്തുക എന്നുള്ളതാണ്. മഴമറയുടെ സൈഡ് ഒരിക്കലും നമുക്കൊരു പ്രശ്നമല്ല, കാര്യം സൈഡ് തുറന്നതുകൊണ്ട് പരപരാഗണം സുഗമമായിട്ട് നടക്കും. അപ്പൊ മഴമറയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 100% ഹരിതഗൃഹത്തിൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ക്രോപ്പും ചെയ്യാം, 100% തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ പറ്റിയ ക്രോപ്പും ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മഴമറ എന്ന് പറഞ്ഞത് ഈ പോളി ഹൗസുകളുടെയും തുറന്ന കൃഷിയുടെയും ഒരു ഹൈബ്രിഡ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം.
1: സാർ, ഈ മഴമറകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അനുയോജ്യമായ അതിന്റെ സൈസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടല്ലേ?
0: അപ്പൊ നമ്മള് മഴമറ എന്നല്ല, ഏത് ഹരിതഗൃഹത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് 100% സുതാര്യമായിട്ടുള്ള ഷീറ്റാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 200 കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകളാണ്. അതിന് പ്രധാനമായിട്ടും നമ്മൾ 5 സവിശേഷതകളാണ് പറയുന്നത്. 1 അൾട്രാ വയലറ്റ് സ്റ്റെബിലൈസേഷൻ, 2 IR ബ്ലോക്കിംഗ് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ്, 3 ഡിഫ്യൂസ്ഡ്, 4 ആന്റി ഡസ്റ്റ്, 5 ആന്റി ഡ്രിപ്പ്. പറഞ്ഞ 5 സവിശേഷതകളിൽ 4 സവിശേഷതകളും ഷീറ്റിന്റെ മുകളിലാണ്, 1 സവിശേഷതയാണ് ഷീറ്റിന്റെ അടിയിൽ വരുന്നത്. ഈ ഒരു ഷീറ്റാണ്, ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റാണ്. അപ്പൊ നമ്മൾ ഇതിനെ 5-layer ഷീറ്റ് എന്നാ പറയാം. ഇത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. രാസ പ്രക്രിയകളിലൂടെ സാധാരണയായിട്ട് 200 കട്ടിയുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്ത് വിവിധ രാസ പ്രക്രിയകളിലൂടെ 5 സവിശേഷതകൾ അതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഓരോ സവിശേഷത കൂട്ടിച്ചേർക്കുമ്പോഴും 1 ലെയർ എന്നാണ് പറയുക. അങ്ങനെ 5-layer പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 1 UV സ്റ്റെബിലൈസേഷൻ. ഇപ്പൊ സൂര്യപ്രകാശത്തിനകത്ത് നമുക്കറിയാം ഇൻഫ്രാറെഡ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്. നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റിന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയാണ് അൾട്രാ വയലറ്റ്, മുകളിലുള്ളതാണ് ഇൻഫ്രാറെഡ്. ഈ അൾട്രാ വയലറ്റ് തന്നെ മൂന്ന് തരം അൾട്രാ വയലറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് എ, അൾട്രാ വയലറ്റ് ബി, അൾട്രാ വയലറ്റ് സി. ഇതിൽ അൾട്രാ വയലറ്റ് എ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്. അഥവാ ഒരു വിളക്ക് മണവും നിറവും ഗുണവും തരുന്നത് അൾട്രാ വയലറ്റ് എ ആണ്, നമ്മുടെ വിസിബിൾ ലൈറ്റിന് തൊട്ടടുത്ത് കിടക്കുന്ന റേഞ്ച്. അപ്പൊ സൂര്യപ്രകാശം ഷീറ്റിൽ വീഴുന്ന സമയത്ത് അൾട്രാ വയലറ്റ് എ മാത്രം അകത്തേക്ക് കടന്നു പോകാൻ അനുവദിക്കുകയും അൾട്രാ വയലറ്റ് ബി എയും സി എയും നമ്മൾ പുറത്തേക്ക് റിജക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റെബിലൈസേഷൻ. നമ്മളൊരു അരിപ്പയിൽ പൊടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസ് താഴേക്ക് വരും, അല്ലാത്തത് അവിടെ തടഞ്ഞു നിൽക്കും. ഈ ഒരു പ്രക്രിയയാണ് ഈ യു വി സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിൽ നടക്കുന്നത്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ് ആണ്. ഇൻഫ്രാറെഡ് നമുക്ക് വേണ്ടേ വേണ്ട, അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇൻഫ്രാറെഡ് നമ്മൾ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുക. സെക്കൻഡ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളെ വിഘടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ വിഘടിച്ച പ്രകാശരശ്മി അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ലൈറ്റിന് ഒരു ഗുണമുണ്ട്. എന്ന് വെച്ചാൽ അതിന് ചൂടും കുറവായിരിക്കും, നിഴലുകളും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പഴയ നമ്മളെ എഡിസൺ കണ്ടുപിടിച്ച ഇൻകാൻഡിസന്റ് ലൈറ്റിന്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് നിഴലുണ്ടാവും, ചൂടുണ്ടാവും. ഫ്ലൂറസെന്റ് ട്യൂബ് ആകുമ്പോൾ ഒന്നും കൂടെ ചൂട് കുറയും, എന്നാലും നിഴലുണ്ടാവും. സി എഫ് എല്ലാം ആകുമ്പോൾ, പക്ഷേ നമ്മൾ എൽ ഇ ഡി ലൈറ്റിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഡിഫ്യൂസ്ഡ് ലൈറ്റാണ്. അപ്പോൾ നിഴലുകളില്ലാത്തൊരവസ്ഥ ഈ ഹരിതഗൃഹത്തിനകത്ത് സംജാതമാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലയുടെ നിഴൽ മറ്റേ ഇലയിൽ പതിക്കില്ല. അങ്ങനെ ഒരു ഇലയുടെ നിഴൽ മറ്റേ ഇലയിൽ പതിക്കാത്തതുകൊണ്ട് എല്ലാ ഇലകളും ഒരേപോലെ പ്രകാശ സംശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ പ്രകാശ സംശ്ലേഷണം കൂടുകയും അതിന്റെ വളർച്ചയും ഉൽപ്പാദനവും കൂടും. അപ്പൊ അതാണ് ഡിഫ്യൂഷന്റെ. നാലാമത്തത് ആന്റി ടെസ്റ്റ്. ഷീറ്റിന്റെ മുകളിൽ പൊടി പിടിക്കാൻ പാടില്ല, പൊടി പിടിച്ചാൽ സുതാര്യത നഷ്ടപ്പെടും, വെളിച്ചം വരില്ല. അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ആന്റി ഡ്രിപ്പ്. നമ്മൾ പകൽ സമയത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് അത് ബാഷ്പീകരിച്ച് ഷീറ്റിന്റെ അടിയിൽ പോയിട്ട് പറ്റിപ്പിടിക്കും. അത് രാത്രി കാലങ്ങളിൽ ഖനീഭ വെച്ചിട്ട് തുള്ളി തുള്ളിയായിട്ട് ഇറ്റി താഴേക്ക് വീഴും. ഇതിനാണ് ഡ്രിപ്പിംഗ്. അപ്പൊ ഈ പറഞ്ഞ അഞ്ചാമത്തെ സവിശേഷത ഷീറ്റിന്റെ അടിയിലും മറ്റ് നാല് പ്രോപ്പർട്ടി ഷീറ്റിന്റെ മുകളിലുമാണ് വേണ്ടത്. ഈ ഷീറ്റിന്റെ മുകളിൽ ദിസ് സൈഡ് അപ്പ് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസൈഡ് എന്ന് ഉൾവശത്ത്. അപ്പൊ എല്ലാ ഷീറ്റുകൾക്കും എല്ലാ കമ്പനിയും വ്യക്തമായിട്ട് മാർക്കിംഗ് ഉണ്ട്. അഥവാ ഷീറ്റ് ഇടുന്ന ആളുകളുടെ ഒരു അശ്രദ്ധ മൂലം ഈ ഷീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഹരിതഗ്രഹം അല്ലാതായി മാറും. അപ്പൊ ഷീറ്റ് നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു സ്ക്വയർ മീറ്റർ ഷീറ്റിന്, സാധാരണ ഷീറ്റിന് നമുക്ക് ഏകദേശം 30 രൂപയാണുള്ളതെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഷീറ്റിന് 90 രൂപ, മൂന്നിരട്ടിയോളം വിലയുള്ള ഷീറ്റാണ് നമ്മൾ ഈ പ്രത്യേകമായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റ്. ഇം വർക്ക് നമ്മൾ ജി ഐ പൈപ്പാണ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ്. ജി ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. തുരുമ്പ് പിടിക്കാത്തൊരു ജി ഐ പൈപ്പിന്റെ സ്ട്രക്ചർ ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 15 വർഷത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. പക്ഷെ ഇന്ന് മാർക്കറ്റില് ആളുകളെ പറ്റിക്കുന്ന ജി പി പൈപ്പുകളുണ്ട്, ഗാൽവനൈസ്ഡ് പെയിന്റ് എന്ന് പറഞ്ഞ്. സാധാരണ തുരുമ്പ് പിടിക്കുന്ന എം എസ് പൈപ്പിന്റെ മുകളിൽ ഈ മറ്റേ സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്ന ജി പി പൈപ്പുകളുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ട. നമുക്ക് ഒരു ഇമേഷൻ പ്രോസസ്സിലൂടെ തിളച്ചു മറിയുന്ന സിങ്കിനകത്തിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളാണ് നമുക്ക് വേണ്ടത്. അതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല. അപ്പൊ ജി ഐ പൈപ്പിന്റെ ഫ്രെയിം വർക്കും ഈ യു വി സ്റ്റെബിലൈസ്ഡ് ഡിഫ്യൂസ്ഡ് ഐ ആർ ബ്ലോക്ക്ഡ് ആന്റി ഡസ്റ്റ് ആന്റി ഡ്രിപ്പ് പ്രോപ്പർട്ടി ഉള്ള പോളിത്തീൻ ഷീറ്റ് 200 മൈക്രോൺ കട്ടികൾ, ഇതാണ് നമ്മൾ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട മഴമറക്ക് വേണ്ട സംഗതികൾ. അതിന്റെ മഴമറയുടെ ഹൈറ്റ് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത് 3 മീറ്റർ സെന്റർ ഹൈറ്റും 1.9 മീറ്റർ സൈഡ് ഹൈറ്റുമാണ്. അതായത് ഒരു ശരാശരി ഉയരമുള്ള ഒരു സ്ത്രീക്ക് പോലും അതിന് സൈഡിൽ നിന്നുകൊണ്ട് ഒരു മോപ്പ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റിഡ്ജ് വരെ നമുക്ക് കൈ ഉയർത്തി ഉരച്ച് വാഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കേരളത്തിലെ പോളി ഹൗസുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഒറ്റ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും വെയിലടിച്ച് കഴിയുമ്പോൾ മുഴുവൻ അതിനകത്ത് ഫംഗസ് പിടിച്ച് പച്ച കളറാവും. അപ്പൊ ഇതിനെ കഴുകി കളയാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ഈ മഴമറയാണെങ്കിൽ നമുക്ക് അതിന്റെ, നമ്മളിപ്പോ കേരളത്തിന് സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു മഴമറയുടെ സൈസ് എന്ന് പറയുന്നത് 100 സ്ക്വയർ മീറ്റർ ആണ്. ഒരു ശരാശരി കുടുംബത്തിന് നമുക്ക് സംരക്ഷിത കൃഷി വഴി എല്ലാ വിളകളും കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു മഴമറയുടെ സൈസ് നമ്മുടെ 2.5 സെന്റ് 100 സ്ക്വയർ മീറ്റർ ആണ്. 20 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും, സെന്റർ ഹൈറ്റ് 3 മീറ്റർ, സൈഡ് ഹൈറ്റ് 1.9 മീറ്റർ. അപ്പൊ നമുക്ക് ഇന്ന് മാർക്കറ്റ് കിട്ടുന്ന ഏറ്റവും വീതി കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് 7 മീറ്റർ ആണ്. 7 മീറ്റർ വീതിയുള്ള ഈ യു വി ഷീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മീറ്ററും ഈ കർവേച്ചറുമുള്ള സ്ട്രക്ചറിന് മുകളിൽ കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പൊ 21 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു 147 സ്ക്വയർ മീറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 100 സ്ക്വയർ മീറ്ററിന്റെ മഴമറ കൃത്യമായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ട്രക്ചറിന്റെ ഒരു സ്പെസിഫിക്കേഷൻ.
1: ഡോക്ടർ ഹക്കീം, ഈ ഒരു സ്ട്രക്ചറിന്റെ സ്പെസിഫിക്കേഷൻ സാർ പറഞ്ഞ്, ഇതിന്റെ ഒരു മോഡൽ ആർക്കെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതെങ്ങനാ ചെയ്യേണ്ടത്, ഇതിന്റെ ഉള്ള സാങ്കേതിക നോളജ് വേണമെങ്കിൽ തവന്നൂരിലെ താങ്കളുടെ കോളേജിനെ അല്ലെങ്കിൽ താങ്കളുടെ അല്ലെങ്കിൽ കെ യുവിനെ നമ്മൾ കോൺടാക്ട് ചെയ്യാം.
0: നമ്മൾ തവന്നൂർ അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഞാൻ അവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതൊന്നൊരു പ്രശ്നമില്ല. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് സാധാരണയായിട്ട് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിക്കാരന് ചെയ്യാം. അതായത് 5 മീറ്റർ വീതിയും 20 മീറ്റർ നീളവുമുള്ള ഒരു സ്ട്രക്ചർ, അതിന്റെ സെന്റർ ആയിട്ട് 3 മീറ്റർ, സൈഡ് ആയിട്ട് ജി ഐ പൈപ്പ് ആയിരിക്കണം. അത് രണ്ട് രീതിയിലൊക്കെ എ ഫ്രെയിം വേണമെങ്കിൽ ആക്കാം, റാ പോലെ ആക്കാം. ക്യൂൻസെറ്റ് എന്ന് പറഞ്ഞ മോഡലുണ്ട്, കേബിൾ ഉണ്ട്, രണ്ടും ഒരേപോലെ അനുയോജ്യമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുക റാ പോലെയാണ്. പക്ഷെ അത് ബെൻഡിങ് കറക്റ്റ് ആയിരിക്കണം. ബെൻഡ് അഥവാ പാളിപ്പോയി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് തൂങ്ങി ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ള, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 5 വർഷം കൂടുമ്പോൾ ഈ ഷീറ്റ് മാറ്റുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ അതിന്റെ ലൈഫും അതിന്റെ എഫിഷ്യൻസി ഒക്കെ കുറയും. ഞങ്ങളിപ്പം തവനൂരിൽ തന്നെ നമ്മളൊരു മഴമറ ഉണ്ടാക്കി 20 വർഷമായിട്ടും സ്ട്രക്ചറിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും അതിന്റെ ഷീറ്റ് മാറ്റുന്നുണ്ട്. ഇപ്പോഴും നല്ല കാര്യക്ഷമമായിട്ട് നമ്മളത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ടെറസിന്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓപ്പൺ ടെറസിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ആൾക്കാർ തുണി ഉണക്കാൻ വേണ്ടി ഇടുന്ന ആ ഓപ്പൺ ഏരിയയിൽ നമുക്ക് മഴമറയായിട്ട് അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രകൃതി

0: വ്യക്തമായി സഞ്ചാരമുള്ള എല്ലാ തരം വിളകളെയും ചെയ്യാൻ കഴിയുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയാണ് മഴമറകൾ.
1: ഡോക്ടർ ഹക്കീം, താങ്കൾ പരിപാടിയിലേക്ക് ഇത്രയും സമയം തന്ന് ഈ മഴമറ സംരക്ഷിത കൃഷിയുടെ ഈ രീതി നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ കർഷകർക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
0: നന്ദി.
2: സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും. തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വിഎമ്മുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ അബ്ദുൾ ഹക്കീമിന്റെ ഫോൺ നമ്പർ പറയാം. 9446279626. ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങ് നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങ് നൽകി സംരക്ഷിക്കുക. കാലവർഷം തുടങ്ങുന്നതിനു മുൻപേ മുന്നൊരുക്കമായി തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 3 gram 1 liter വെള്ളത്തിൽ ചേർത്ത് തെങ്ങിന്റെ കൂമ്പോലയിലും ചുറ്റുമുള്ള ഇലക്കവിളുകളിലും ഒഴിക്കുന്നത് മണ്ടച്ചിയൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. ഓലച്ചിയൽ തടയുന്നതിനായി ആവശ്യമെങ്കിൽ കോണ്ടാഫ് 3 milli 300 milli വെള്ളത്തിൽ കലക്കി നാമ്പിലൊഴിക്കുക. കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നത് വഴി തെങ്ങിലെ കൊമ്പൻ ചെല്ലിയുടെ പ്രജനനം തടഞ്ഞ് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം ഓലക്കവിളുകളിൽ രാസകീടനാശിനിയായ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 gram അല്ലെങ്കിൽ 0.3 gram ഫിപ്രോനിൽ 200 gram മണലുമായി ചേർത്തിളക്കി മണ്ടയുടെ ഉൾഭാഗത്ത് 2 മുതൽ 3 മടലിൻ കവിൾ ഭാഗത്ത് ഇട്ടുകൊടുക്കേണ്ടതാണ്. ചാണകക്കുഴികളിലും കൊമ്പൻ ചെല്ലിയുടെ മറ്റു പ്രജനന സ്ഥലങ്ങളിലും മെറ്റാറൈസിയം ഉപയോഗിച്ച് പുഴുക്കളെ നിയന്ത്രിക്കേണ്ടതാണ്. വിരിപ്പ് നെൽകൃഷിക്കായി ചേറ്റുവിതയും പറിച്ചുനടിയിലും നടത്തുന്ന സ്ഥലങ്ങളിൽ നിലമൊരുക്കൽ ആരംഭിക്കാവുന്നതാണ്. മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് പാടത്ത് ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് കുമ്മായം ചേർത്ത് ആദ്യ ഉഴവ് നടത്തി 15 ദിവസത്തിന് ശേഷം ജൈവവളം ചേർത്ത് 2nd ഉഴവ് നടത്തുക. ഇനി നെൽകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാടത്ത് പച്ചില വളച്ചെടികൾ ഉണ്ടെങ്കിൽ വെള്ളം കയറ്റി ഉഴുതു മറിക്കുക. 2 തവണ തുടക്കത്തിൽ ഉഴുത ശേഷം ജൈവ വസ്തുക്കൾ അഴുകുന്നതിന് 2 വിടുക. തുടർന്ന് അടിവളമായി രാസവളം വിതറി ഉഴുത് നിരപ്പാക്കിയ ശേഷം പാടത്ത് ആവശ്യത്തിന് വെള്ളമാകുന്ന മുറയ്ക്ക് ചേറ്റുവിത ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുളപ്പിച്ച വിത്തുകൾ വിതയ്ക്കുകയും പറിച്ചുനടിയിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ഞാറുകൾ പറിച്ചുനടുകയും ചെയ്യാവുന്നതാണ്. ഇനി കുരുമുളക് കൃഷിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കാലവർഷ മഴയ്ക്ക് മുൻപായി കുരുമുളകിനായുള്ള താങ്ങുമരങ്ങൾ നടാവുന്നതാണ്. മുരിക്ക്, കിളിഞ്ഞിൽ, പെരുമരം, സുബാബുൾ തുടങ്ങിയവയാണ് കുരുമുളക് വളർത്തുന്നതിന് അനുയോജ്യമായ താങ്ങുമരങ്ങൾ. കാലവർഷത്തിന്റെ മുന്നൊരുക്കമായി കുരുമുളകിന്റെ വള്ളികളിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുക. ഇത് കുരുമുളകിലെ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. കൂടാതെ കുരുമുളക് കൊടി 1 500 gram കുമ്മായം ഇട്ടുകൊടുക്കുകയും ചെയ്യുക. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം 1 kilo 1 tadattil എന്ന തോതിൽ ഇട്ടുകൊടുക്കുന്നതും രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ്.
2: ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ. ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻ പാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സങ്കരങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂര്യകൾ

0: പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ. എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: വയലും വീടും സമാപിക്കുന്നു.

ഹൈറേഞ്ച് വൃത്താന്തം. തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡന്റ്മാർക്കുള്ള പരിശീലന ക്ലാസും മെയ് 16, 20, 23 തീയതികളിൽ യഥാക്രമം കരിമണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ കോഓപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ പെരുമ്പള്ളിച്ചിറ അല്ലസർ കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ നടക്കുമെന്ന് തൊടുപുഴ ജോയിന്റ് ആർ ടി ഒ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04862225564. ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ അഴുത, ദേവികുളം, അടിമാലി, നെടുങ്കണ്ടം, വെള്ളന്തേശം ബ്ലോക്കുകളിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളിലേക്കും ഇടുക്കി തൊടുപുഴ ബ്ലോക്കുകളിലെ നെറ്റ് വെറ്റിനറി യൂണിറ്റുകളിലേക്കും മൃഗസം ചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിന് BVSC ആൻഡ് AH യോഗ്യതയും വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള യുവ ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 12 രാവിലെ 11 പൂർണ്ണമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയും അവയുടെ പകർപ്പുകളും സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. യുവ വെറ്റിനറി ഡോക്ടർമാരുടെ അഭാവത്തിൽ റിട്ടയേർഡ് വെറ്റിനറി ഡോക്ടർമാരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04862222894. ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ നെടുങ്കണ്ടം, ഇളന്തേശം, അടിമാലി, ദേവികുളം ബ്ലോക്കുകളിലെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിലേക്കും തൊടുപുഴ ബ്ലോക്കിലെ SMU സേവനത്തിലേക്കും ഡ്രൈവർക്കും അറ്റൻഡന്റിനെ കരാടിസ്ഥാനത്ത് നിയമിക്കുന്നു. SSLC വിജയിച്ച LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മെയ് 14 രാവിലെ 11 തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. നെടുങ്കണ്ടം, ഇളന്തേശം, അടിമാലി, അഴുത, ദേവികുളം, തൊടുപുഴ ബ്ലോക്കുകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 04862222894 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെൻ്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രൊജക്റ്റിലേക്ക് കരാടിസ്ഥാനത്തിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ മെയ് 18 രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ സുനിത വിമൽ. ജില്ലയിലെ മെയ് 16, 23, 30 തീയതികളിൽ പീരുമേട് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ഓഫീസിലും 26 തൊടുപുഴ കോടതി കോംപ്ലക്സിലും സിറ്റിംഗ് നടത്തും. മറ്റ് പ്രവർത്തനങ്ങളിലും ആസ്ഥാനത്തും തൊഴിൽ തർക്ക കേസുകളും എംപ്ലോയീസ് ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ നടത്തും. വിശദവിവരങ്ങൾക്ക് 04742792892.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ശ്രോതാക്കൾ, ഹൈറേഞ്ച് വൃത്താന്തമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 75 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ടി വി കെയ്ക്ക് CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ BJP നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും BJP വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് CPI, CPM, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ TVK. BCK പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 MLA കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 MLA വീതമുള്ള CPIM, CPIMM, TVK പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ TVK സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാമമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
3: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
2: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൗരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൗണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ECI നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5-ാമത് സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഏകഭാരത് ശ്രേഷ്ഠഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ LPG വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
5: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की. इसके अलावा और भी बहुत सारे कदम लिए, जैसे कि रिफाइनरीज के अंदर LPG प्रोडक्शन को इंक्रीज करना, PNG कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है.
2: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീംകോടതി

0: അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച 2 ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ഉടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ആരോഗ്യവേദി. ഇന്ന് ആരോഗ്യവേദിയിൽ നല്ല ഭക്ഷണവും നല്ല ഉറക്കവും ആരോഗ്യത്തിന് അനിവാര്യം എന്ന വിഷയത്തെക്കുറിച്ച് പള്ളിവാസൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഹയർ ഗ്രേഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൌഷാദ് എം എസ് സംസാരിക്കുന്നു.
2: മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ആഹാര രീതിയും മൂലം രോഗാതുരത കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ശരിയായ ഭക്ഷണവും ഉറക്കവും ശീലമാക്കേണ്ടത് ആരോഗ്യശ്രദ്ധയിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി വിവിധ മാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ അടിസ്ഥാനമായി ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യകരമായ ഭക്ഷണ രീതിയുടെയും ഉറക്കത്തിൻ്റെയും ആവശ്യകത ആയുർവേദ ശാസ്ത്രം പ്രാധാന്യത്തോടെ കാണുന്നു. നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന അഥവാ ആരോഗ്യത്തോടെ സംരക്ഷിച്ചു നിർത്തുന്ന മൂന്ന് തൂണുകളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണമായി ആഹാരവും ഉറക്കവുമാണ് പറയുന്നത് എന്നത് ഇതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ആഹാരം ഏറ്റവും മഹത്തായ ഔഷധമാണ് എന്ന ആയുർവേദത്തിൻ്റെ സമീപനം ഒരു സമൂഹത്തിൻ്റെ നല്ല ആഹാരശീലങ്ങളാണ് ആരോഗ്യത്തെ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കു വഹിക്കാറുള്ളത് എന്നതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ആരോഗ്യം ആഹാരത്തിലൂടെ ആർജിക്കണമെങ്കിൽ ആഹാരം സമീകൃതമാകണം. അതുപോലെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കും മാറി വരുന്ന കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ തരത്തിലും കൂടിയാകുമ്പോഴാണ് കൂടുതൽ ആരോഗ്യദായകമായി മാറുന്നത്. മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ് എന്നീ ആറ് രസങ്ങൾ ചേർന്നതും എന്നാൽ മധുരാംശം

അഥവാ ധാന്യാംശം അല്പം കൂടുതലുള്ളതുമാണ് സാമാന്യമായി നമ്മുടെ ആഹാരം. നമ്മുടെ ചുറ്റുപാടും വളരുന്നതോ കൃഷി ചെയ്യുന്നതോ ആയവയാണ് ആഹാരത്തിനായി ഉപയോഗിക്കുവാൻ ഏറ്റവും അനുയോജ്യമെന്ന് ആയുർവേദം പറയുന്നു. ആവശ്യത്തിന് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്, മാംസ്യം അഥവാ പ്രോട്ടീൻ, കൊഴുപ്പുകൾ അഥവാ ഫാറ്റ്, ചെറിയ അളവിൽ കാണുന്ന ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്, ധാതുക്കൾ അഥവാ മിനറൽസ് എന്നിവയും ആവശ്യത്തിന് നാരുകളും ജലവും ചേരുന്നതാണെന്ന് സമീകൃതമായ ആഹാരം എന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു വരുന്നതുമാണ്. എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നിങ്ങനെ നമ്മൾ സ്വയം ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആഹാരശീലങ്ങൾ ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ കഴിയും. എന്ത് കഴിക്കണം എന്നത് നോക്കാം. രുചിഭേദങ്ങൾ കൊണ്ടും താല്പര്യങ്ങൾ കൊണ്ടും വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ ഇന്ന് സുലഭമാണെങ്കിലും ചിലത് ആരോഗ്യത്തിന് വളരെ നല്ലതാവാം. എന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി ആഹാരങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. ബോറിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, ബെൻസോയിക് പെറോക്സൈഡ്, അലോക്സാൻ, കൃത്രിമ നിറങ്ങൾ, അജിനോമോട്ടോ, അമിത ഉപ്പ്, ആരോഗ്യകരമല്ലാത്ത കൊഴുപ്പുകൾ, കൃത്രിമ മധുരങ്ങൾ തുടങ്ങി നിരവധി രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമോ അമിത സാന്നിധ്യമോ ഇന്ന് നമ്മുടെ ആഹാരങ്ങളുടെയും പാനീയങ്ങളുടെയും ഭാഗമായി മാറിയത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇത്തരത്തിൽ സുലഭമായ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഇനത്തിൽപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമല്ലെന്നത് കഴിക്കുന്ന സന്ദർഭത്തിൽ നാം ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാറില്ല. ഒരു പ്രാവശ്യം പാകം ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും പാകം ചെയ്ത വറവ് ഭക്ഷണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ആശങ്കയുളവാക്കുന്ന ആരോഗ്യ പ്രശ്നമായി മാറുകയാണ്. ഇത്തരം എണ്ണകളിലെ കാർബൺ അംശത്തിൻ്റെ രാസമാറ്റങ്ങൾ ക്യാൻസർ പോലെയുള്ള മാരക രോഗത്തിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. ചെന്നല്ലരി, ഗോതമ്പ്, യവം, മലമ്പ്രദേശത്ത് മേഞ്ഞു നടക്കുന്ന ജന്തുക്കളുടെ മാംസം, ചീര, നെല്ലിക്ക, മുന്തിരിങ്ങ, പടവലം, ചെറുപയർ, നെയ്യ്, തേൻ, പാൽ, മാതളനാരങ്ങ, ഇന്ദുപ്പ് എന്നിവ നിത്യവും ഉപയോഗിക്കുന്നതിനായി ആയുർവേദം ഈ ഗണത്തിൽപ്പെടുത്തി പറയുന്നു. അതുപോലെ ചിലത് നിത്യവും കഴിക്കാൻ പാടില്ല എന്നും ഉപദേശിക്കുന്നുണ്ട്. ഉദാഹരണമായി തൈര്, ക്ഷാരങ്ങൾ, മെലിഞ്ഞുണങ്ങിയ ജന്തുക്കളുടെ മാംസം, മത്സ്യം, ആട്, പന്നി, പശു, പോത്ത് ഇവയുടെ മാംസം, ഉഴുന്ന്, അമരപ്പയർ, ചേമ്പ്, അരച്ചുണ്ടാക്കിയ പലഹാരങ്ങൾ, മുളപ്പിച്ചവ കൊണ്ടുള്ള ആഹാരം, ഉണങ്ങിയ ഇല കൊണ്ടുള്ളവ തുടങ്ങിയവ നിത്യവും ഉപയോഗിക്കാൻ പാടില്ലാത്തവയിൽ പെടുന്നു. അതുപോലെ തന്നെ പഞ്ചസാര, മൈദ ഉപയോഗിച്ചുള്ള പൊറോട്ട, നൂഡിൽസ് തുടങ്ങിയവയുടെ ഉപയോഗം എത്ര കണ്ട് ഒഴിവാക്കുന്നതും, തിന, കൂവരക്, ചാമ, സോയ, പാവയ്ക്ക, വെണ്ടയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, കൊത്തമര, ചുരയ്ക്ക, വെള്ളരി, ചീര, തഴുതാമ, വാഴക്കൂമ്പ്, കറിവേപ്പില തുടങ്ങിയവ പരമാവധി ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കറിവേപ്പിലയും ഇഞ്ചിയും ഉള്ളിയും അല്പം ഉപ്പും ചേർത്ത മോര് അല്ലെങ്കിൽ സംഭാരമെന്ന പാനീയം ആഹാരത്തിൻ്റെ ദഹനത്തിനും ആകിരണത്തിനും സഹായകരമാകുന്നതാണ്. ശാരീരികവും മാനസികവുമായ സന്തോഷത്തിനും ബലവും ഓജസ്സും ഉണ്ടാകുവാനും ഇത് സഹായിക്കുന്നു. കുടലിൽ വളരുന്നതും ശരീരത്തിന് പ്രയോജനം ചെയ്യുന്നതുമായ സൂക്ഷ്മാണുക്കളെ സംരക്ഷിക്കുന്നതിനും മോര് സഹായകമാണ്. എന്നാൽ കട്ടിത്തൈര് രാത്രിയിൽ ഉപയോഗിക്കുന്നതും പകലാണെങ്കിലും നിത്യവും ഉപയോഗിക്കുന്നതും ദഹന പ്രശ്നങ്ങൾക്കും കഫപ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിരുദ്ധാഹാരം, ചില ആഹാരങ്ങൾ ഒന്നിച്ചുപയോഗിക്കുമ്പോൾ അനാരോഗ്യകരമാകുന്നതായി ആയുർവേദം പറയുന്നതിനെയാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. ഉദാഹരണമായി പാലിനോടൊപ്പം പുളിയും പുളിയുള്ള പഴങ്ങളും ഉപ്പും, മത്സ്യത്തിൻ്റെ കൂടെ തേൻ, ശർക്കര, പാൽ, ഉഴുന്ന് എന്നിവയും, പാലിൻ്റെ കൂടെ മുതിര, ഉഴുന്ന്, അമരയ്ക്ക, തിന, മുള്ളങ്കി എന്നിവയും, വാഴപ്പഴത്തിൻ്റെ കൂടെ തൈര്, മോര് എന്നിവയും, ചീരയുടെ കൂടെ മദ്യവും വിരുദ്ധമായി ആയുർവേദം പറയുന്നു. എത്ര കഴിക്കണം എന്നത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയുടെയും ദഹനശക്തിക്കും കായികാധ്വാനത്തിനനുസരിച്ചുള്ള ഊർജത്തിൻ്റെ ഉപയോഗത്തിനനുസരിച്ചും കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും അളവിൽ മാറ്റം വരാം. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണത്തെ അപേക്ഷിച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവ അളവിൽ കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഒരാൾക്ക് കഴിക്കാവുന്ന പരമാവധി അളവിനെ നാലായി വിഭജിക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ രണ്ടു ഭാഗം ഭക്ഷണം കൊണ്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതും നാം കുടിക്കുന്നതുമായ വെള്ളം ഉൾപ്പെടെയുള്ള ദ്രവാംശത്തിനായി ഒരു ഭാഗവും, അവസാനമായി മരുന്ന് ഒരു ഭാഗം ദഹന പ്രക്രിയയുടെ സുഗമമായ പ്രവർത്തനത്തിനായി ഒഴിച്ചിടാവുന്നതുമാണ്. എങ്ങനെ കഴിക്കണം എന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമുള്ളതാണ്. വളരെയധികം പിരിമുറുക്കത്തോടെ ധൃതിയിൽ കഴിക്കുമ്പോൾ ദഹനരസത്തിൻ്റെ ശരിയായ പ്രവർത്തനം നടക്കണമെന്നില്ല. സന്തോഷത്തോടെയും ശ്രദ്ധയോടും നല്ല ചുറ്റുപാടിലും നന്നായി ചവച്ചും ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയായി മാറുന്നു. ദഹനത്തിൻ്റെ ആദ്യ പ്രവർത്തനം തുടങ്ങുന്നത് ഉമിനീര്

0: നിന്നായതിനാൽ ചവച്ചരച്ച് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എങ്ങനെയാണ് ആഹാരം പാകം ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത് എന്നതിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും അതിനായി ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യത്തിൽ, ആരോഗ്യകരമായ പാചകത്തിന് പണ്ടൊക്കെ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇരുമ്പിൻ്റെ വിവിധ ഭേദങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നു. തുരുമ്പെടുക്കാത്ത തരത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു. ധാരാളമായി ഉപയോഗത്തിലുണ്ടെങ്കിലും അലുമിനിയത്തിൽ എല്ലാ ഭക്ഷണവും പാകം ചെയ്യുമ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായി നിർദ്ദേശിക്കപ്പെടുന്നില്ല. പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും ചൂടുള്ള ഭക്ഷണം.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക. എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിജയ് യേശുദാസ് നയിച്ചത്, ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറാണ്.

1950 മാർച്ച് 21 മുതൽ 1958 ഡിസംബർ 19 വരെ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ഇദ്ദേഹം. സുഡാനിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇനി 8:35 വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് CPI, CPM, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ TVKയ്ക്കായി. BCKയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 MLA കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ TVK സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണറെ കാണും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. താരയുടെ വിജയത്തിനായി പ്രവർത്തിച്ച DRDO, IAF, DCPP സംഘങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആയുധങ്ങളെ കൂടുതൽ ദൂരങ്ങളിൽ നിന്നുപോലും വളരെ കൃത്യമായി ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയാണ് താരയുടെ ലക്ഷ്യം. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. കോൺഗ്രസ് MP ശശി തരൂരിന്റെ പേരിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തരൂർ പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നതായി തെറ്റായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. തരൂരിന്റെ അവകാശങ്ങളും പ്രശസ്തിയും സംരക്ഷിക്കുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോട്ടയം ഐമനം പഞ്ചായത്തിലെ 20ാം വാർഡിൽ സ്വകാര്യ വ്യക്തി ജലനിധി പൈപ്പിൽ നിന്ന് കണക്ഷനെടുത്ത് അനധികൃതമായി വെള്ളം സംഭരിക്കുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഈ കണക്ഷൻ അധികൃതർ വിച്ഛേദിച്ചു. 1 മാസത്തോളമായി 20ാം വാർഡിൽ ജലനിധിയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ലഭിക്കുന്നില്ലെന്ന പ്രദേശവാസികൾ

0: പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തുവന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദിയും ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിനും ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ വേനൽ മഴ കണക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. എരുമേലി ചരളയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്ക്. കൊരട്ടി ആലക്കാപ്പറമ്പിൽ എ.ജെ. സുരേഷ്, എരുമേലി തെങ്ങും തോട്ടത്തിൽ റഹ്മത്തുള്ള എന്നിവരാണ് മരിച്ചത്. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45. സംഗീത സരണി
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്രകാരൻ കേൾക്കാം. ചിത്രം സ്ഫടികം, ചിത്രപാടിയ ഗാനം.

മലയാള ചലച്ചിത്രഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: TVKA chief C. Joseph Vijay gets support from Congress, VCK, IUML and left parties to take oath as Tamil Nadu chief minister tomorrow. Supreme Court expresses concern over rising drug menace in Punjab, calls for fundamental shift in state's policy and nab major traffickers. India and Singapore agree to enhance information sharing in countering terrorism. And in archery, Simranjeet Kaur advances to semi-final of the women's recurve event at World Cup Stage 2 in Shanghai. For details of these stories and more, log on to our website, newsonair.gov.in and News on AIR app. And that's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ഇന്ന് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലമാകട്ടെ പ്രവചനാതീതവുമാണ്. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചത്? കാലാവസ്ഥാ വ്യതിയാനമെന്ന ഗൗരവകരമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനമെന്ന് ലളിതമായി വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രസരിക്കുന്ന സൗരോർജം ഭൗമോപരിതലത്തെ ചൂടുപിടിപ്പിച്ചതിന് ശേഷം ദീർഘ തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ഭൗമ വികിരണത്തെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. ഇത് ഗ്രീൻഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്നു. ഗ്രീൻഹൗസ് പ്രഭാവത്തിനിടയാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകയിലടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. ഭൗമവികിരണത്തെ ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്തി അന്തരീക്ഷ താപനില ഉയരാൻ പ്രേരിപ്പിക്കുന്നു. ഓസോൺ പാളിയുടെ നാശം. ചില വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന രാസവസ്തുക്കൾ അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലുള്ള ഓസോൺ പാളിയെ നശിപ്പിക്കുകയും അതുവഴി സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. വനനശീകരണം. വനനശീകരണം ആഗോള താപനത്തിലേക്കും ഹരിതഗൃഹ പ്രഭാവത്തിലേക്കും നയിക്കുന്ന മറ്റൊരു കാരണമാണ്. മരങ്ങൾ അവയുടെ ആഹാരം നിർമ്മിക്കുന്നതിനായി, അതായത് പ്രകാശ സംശ്ലേഷണത്തിനായി, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ഒരു പ്രധാന ഹരിതഗൃഹവാതകമാണ്. വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകത്തെ ആഗിരണം ചെയ്യാനുള്ള സ്വാഭാവിക സംവിധാനം ഇല്ലാതാകുന്നു. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. മരങ്ങൾ അവയുടെ തടിയിലും വേരുകളിലും ഇലകളിലും വലിയ അളവിൽ കാർബൺ സംഭരിച്ച് വച്ചിട്ടുണ്ട്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ കത്തിക്കുകയോ ചെയ്യുമ്പോൾ ഈ സംഭരിക്കപ്പെട്ട കാർബൺ ഓക്സിജനുമായി ചേർന്ന് വീണ്ടും കാർബൺ ഡയോക്സൈഡായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ഹരിതഗൃഹവാതക പുറന്തള്ളലിൻ്റെ വലിയൊരു ശതമാനം വനനശീകരണം വഴിയാണ് സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടുമ്പോൾ അവ ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിൽ പതിച്ച ശേഷം തിരികെ പോകുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകങ്ങൾ ആ ചൂടിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുന്ന ചൂട് ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മരങ്ങൾ അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈഓക്സൈഡിനെ നീക്കം ചെയ്യുന്ന സിങ്കുകളായി പ്രവർത്തിക്കുന്നു. അവ ഇല്ലാതാകുന്നതോടെ അന്തരീക്ഷം കൂടുതൽ ചൂടാവുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും വലിയൊരു കാരണമാകുന്നു. പ്ലാസ്റ്റിക് നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് വാതകങ്ങൾ പുറന്തള്ളുന്നില്ലെങ്കിലും അതിൻ്റെ ഉൽപാദനം മുതൽ നശീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ടാകാറുണ്ട്. നിർമ്മാണവേളയിലെ മലിനീകരണം, പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുമാണ്. ഇവ സംസ്കരിച്ച് പ്ലാസ്റ്റിക്കാക്കി മാറ്റുന്ന ഫാക്ടറികളിൽ വലിയ തോതിൽ ഊർജം ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. പുറന്തള്ളപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, സൂര്യപ്രകാശമേറ്റ് കിടക്കുമ്പോൾ അവ പതുക്കെ വിഘടിക്കാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിൽ മീഥെയ്ൻ, എഥിലിൻ എന്നീ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തു വരുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്ലാസ്റ്റിക് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ഈ വാതകങ്ങളുടെ അളവും വർദ്ധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കത്തിക്കുന്നത് അതീവ അപകടകരമാണ്. ഇത് വായുവിൽ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വിഷവാതകങ്ങളും കലരാൻ ഇടയാക്കുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിന് നേരിട്ട് പങ്കുവഹിക്കുന്നു. കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടുത്തെ സൂക്ഷ്മ സസ്യങ്ങളുടെയും പ്ലാങ്ക്ടണുകളുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രത്തിലെ ഈ സസ്യങ്ങളാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയ തോതിൽ ആഗിരണം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം കാരണം ഇവയുടെ എണ്ണം കുറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചുരുക്കത്തിൽ, പ്ലാസ്റ്റിക് ഒരു കാർബൺ തീവ്രമായ ഉൽപ്പന്നമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് വഴി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ആഗോള താപനം ഭൂമിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ താപനില ഉയരുന്നതോടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ ഹിമപാളികളും ഹിമാലയം പോലുള്ള പർവ്വത നിരകളിലെ മഞ്ഞും അതിവേഗം ഉരുകുന്നു. ഇത് ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലാതാകാൻ കാരണമാകുന്നു. മഞ്ഞുരുകി ഒഴുകിയെത്തുന്ന വെള്ളം സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയർത്തുന്നു. ഇത് തീരദേശ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനും കടലാക്രമണം വർദ്ധിക്കാനും ചെറിയ ദ്വീപുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകാനും കാരണമാകും. ആഗോള താപനം കാലാവസ്ഥയുടെ ക്രമം തെറ്റിക്കുന്നു. ഇതിൻ്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴ അഥവാ ക്ലൗഡ് ബേസ്റ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിൽ മഴ തീരെ കുറയുകയും കുടിവെള്ളക്ഷാമവും കൃഷിനാശവും ഉണ്ടാകുകയും ചെയ്യുന്നു. സമുദ്ര താപനില ഉയരുന്നത് ചുഴലിക്കാറ്റുകളുടെ ശക്തിയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന മാറ്റം താങ്ങാൻ കഴിയാതെ പല സസ്യങ്ങളും ജന്തുക്കളും വംശനാശ ഭീഷണി നേരിടുന്നു. ഉദാഹരണത്തിന്, സമുദ്രത്തിലെ പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് കടൽ ജീവികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ചൂട് കൂടുന്നത് വഴി സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ കൊതുക് തുടങ്ങിയ പ്രാണികൾ വഴി പകരുന്ന ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കാനും ഇത് കാരണമാകാറുണ്ട്. അമിതമായ ചൂടും വരൾച്ചയും കാടുകളിൽ തീ പടരാനും സാധ്യത ഉണ്ടാകുന്നു. ഇത് വന്യജീവികളുടെ നാശത്തിനും അന്തരീക്ഷത്തിൽ കൂടുതൽ കാർബൺ പുറന്തള്ളാനും ഇടയാക്കുന്നു. ചുരുക്കത്തിൽ, ആഗോള താപനം കേവലം ചൂട് കൂടുന്ന ഒരു പ്രശ്നം മാത്രമല്ല, അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ആഗോള താപനം കുറയ്ക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും വ്യക്തിഗതമായ തലത്തിലും ആഗോളതലത്തിലും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്കായി ഭൂമിയെ കരുതി വയ്ക്കാൻ സ്വീകരിക്കാവുന്ന പ്രധാന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. കൽക്കരി, പെട്രോൾ, ഡീസൽ എന്നിവ കത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നത്. ഇതിന് പകരമായി പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവയിലേക്ക് മാറുന്നത് അന്തരീക്ഷം മലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴി അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. നഗരങ്ങളിൽ മിയാവാക്കി മാതൃകയിലുള്ള ചെറു കാടുകൾ വച്ചു പിടിപ്പിക്കുന്നത് പ്രാദേശികമായി താപനില കുറയ്ക്കാൻ സഹായിക്കും. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനായി നാം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ

0: ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. 3R തത്വം പാലിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ 3R തത്വം എന്ന് നോക്കാം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയാണ് അവ. റെഡ്യൂസ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. റീയൂസ്, വീണ്ടും ഉപയോഗിക്കുക. വലിച്ചെറിയുന്നതിന് മുൻപ് വസ്തുക്കൾ പുനരുപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റീസൈക്കിൾ, പുനഃചംക്രമണം. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള താപനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി അഥവാ ഗ്രീൻ ലൈഫ് സ്റ്റൈൽ ശീലിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. ഭൂമിയിലെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് എൽനിനോ. എന്താണ് എൽനിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യഭാഗത്തും കിഴക്ക് ഭാഗത്തുമുള്ള ഉപരിതല ജലം അസാധാരണമായ രീതിയിൽ ചൂടാകുന്ന പ്രതിഭാസമാണ് ഇത്. സ്പാനിഷ് ഭാഷയിൽ ഉണ്ണിയേശു എന്നാണ് ഈ വാക്കിനർത്ഥം. ഡിസംബർ മാസത്തോട് ഇത് പ്രത്യക്ഷപ്പെടുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. സാധാരണഗതിയിൽ പസഫിക് സമുദ്രത്തിലെ കാറ്റ് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വീശാറുള്ളത്. എന്നാൽ എൽനിനോ സമയത്ത് ഈ കാറ്റിൻ്റെ വേഗത കുറയുകയോ ദിശ മാറുകയോ ചെയ്യുന്നതായി കാണാം. ഇതിൻ്റെ ഫലമായി സമുദ്രത്തിലെ ചൂടുവെള്ളം കിഴക്കോട്ട്, അതായത് അമേരിക്കൻ തീരങ്ങളിലേക്ക് നീങ്ങുന്നു. ഇത് ആഗോളതലത്തിൽ തന്നെ കാറ്റിൻ്റെ ഗതിയെയും മഴയുടെ ലഭ്യതയെയും മാറ്റിമറിക്കുന്നു. എൽനിനോ കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ എൽനിനോ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. കാലവർഷത്തിലെ കുറവ്. കേരളത്തിൽ ലഭിക്കേണ്ട ഇടവപ്പാതി അഥവാ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തെ എൽനിനോ പലപ്പോഴും ദുർബലപ്പെടുത്താറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മഴ കുറയാനും വരൾച്ചയ്ക്കും ഇത് കാരണമായി തീരുന്നു. കഠിനമായ ചൂട്. എൽനിനോ വർഷങ്ങളിൽ കേരളത്തിൽ ചൂട് സാധാരണയേക്കാൾ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതും മേഘങ്ങൾ കുറവാകുന്നതും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇത് ഉഷ്ണതരംഗങ്ങൾക്കും ഇടയാക്കുന്നു. തുലാവർഷത്തിലെ വ്യതിയാനങ്ങൾ. കാലവർഷം കുറയ്ക്കുന്ന എൽനിനോ ചില മാസങ്ങളിൽ തുലാവർഷത്തെ അമിതമായി വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായി തീരുന്നു. മഴയുടെ ലഭ്യതയിലുണ്ടാകുന്ന കുറവും അമിതമായ ചൂടും കേരളത്തിലെ നെൽകൃഷിയെയും കുരുമുളക്, കാപ്പി തുടങ്ങിയ തോട്ടവിളകളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ജലസ്രോതസ്സുകൾ വറ്റുന്നതിനാൽ കുടിവെള്ളക്ഷാമത്തിന് ഇത് വഴിവെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എൽനിനോ കേരളത്തിന് ഒരു വരൾച്ചാ മുന്നറിയിപ്പ് പോലെയാണ്. കൃത്യമായ മഴ ലഭിക്കാതെ വരുന്നതും അന്തരീക്ഷ താപനില ഉയരുന്നതും നമ്മുടെ ജൈവ വൈവിധ്യത്തെയും ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ജീവനാഡി നമ്മുടെ കാലവർഷമാണ്. പസഫിക് സമുദ്രം ചൂടാകുമ്പോൾ അത് ആഗോളതലത്തിലുള്ള വായു സഞ്ചാരത്തെ ബാധിക്കുകയും ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് വീശേണ്ട മഴമേഘങ്ങളെ വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റിൻ്റെ ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. എൽനിനോ കേരളത്തിൽ ധാരാളം ലഭിക്കേണ്ട മഴ 10% മുതൽ 20% വരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴ കുറയുന്നത് മാത്രമല്ല എൽനിനോ സൃഷ്ടിക്കുന്ന പ്രശ്നം. മേഘങ്ങൾ കുറയുന്നതോടെ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കുകയും അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയും ചെയ്യുന്നു. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ചൂട് ജനുവരിയിൽ തന്നെ തുടങ്ങാൻ ഇത് കാരണമാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇത്തരം ആഗോള പ്രതിഭാസങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട വസ്തുത, എൽനിനോ എന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. എന്നാൽ മനുഷ്യനിർമ്മിതമായ ആഗോള താപനം ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മഴ ലഭിക്കുന്ന സമയത്ത് പരമാവധി ജലം മണ്ണിലേക്ക് ഇറക്കിവിടാനും മഴക്കുഴികൾ നിർമ്മിക്കാനും ശ്രദ്ധിക്കുക. കാലാവസ്ഥാ പ്രവചനത്തിനനുസരിച്ച് കൃഷിരീതികളിൽ മാറ്റം വരുത്തുക. പ്രാദേശികമായി ചൂട് കുറയ്ക്കാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. പ്രകൃതിയുടെ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഹൃദയരാഗങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ എം ബി ബിജു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ഈ പരിപാടിയിൽ കേൾപ്പിക്കുന്നത്. ആദ്യ ഗാനം പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ എന്ന ശ്രോതാവ് ആവശ്യപ്പെട്ടതാണ്. പ്രിയ ഹൃദയരാഗമേ, ഒരു മുഖം പലമുഖം എന്ന ചിത്രത്തിലെ പൊന്നിൻ പുഷ്പങ്ങൾ കൺചിമ്മും ദീപങ്ങൾ എന്ന ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. ഇതാണ് സന്ദേശം. ഇഷ്ടഗാനം കേട്ടോളൂ. എസ് ജാനകി നയിച്ചതാണ് ഈ ഗാനം.

ഇനി രതീഷ് മഞ്ഞ പ്രാവശ്യപ്പെട്ട ഗാനമാണ് ചിതറിയ പൂക്കൾ എന്ന ചിത്രത്തിലെ ഓ അമ്മിണി എന്നാരംഭിക്കുന്ന ഗാനം. ഈ ഗാനം യേശുദാസും ശോഭയും പാടിയത്. സി എ വേലപ്പൻ്റെ വരികൾക്ക് ആർ കെ ശേഖർ ഈണമിട്ട ഗാനം.

പുഴ എന്ന ചിത്രത്തിലെ അനുവാദമില്ലാതെ അകത്തു വന്നു എന്ന യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, വറ്റല്ലൂർ, മലപ്പുറം. ഇഷ്ടഗാനം കേട്ടോളൂ.

ഇനി സ്മിത നിലമ്പൂർ എന്ന ശ്രോതാവിൻ്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ട ഹൃദയരാഗമേ, ഞങ്ങൾ ശ്രോതാക്കൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ് ഹൃദയരാഗം. നാളെ എൻ്റെ മകൻ്റെ ജന്മദിനമാണ്. തീർച്ചയായും മകന് ജന്മദിനാശംസകൾ നേരുന്നു. അവനു വേണ്ടി ഒരു മനോഹരഗാനം കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. കുഞ്ഞാറ്റക്കളിയിലെ നൃത്തത്തിലെ ഓർമ്മ വയ്ക്കാൻ എന്നാരംഭിക്കുന്ന ഗാനമാണ്. കെ ജയകുമാർ എഴുതി, എ ജെ ജോസഫ് ഈണമിട്ട ഗാനം, വത്സയും സംഘവും പാടിയത്.

ഹായ്, നമസ്കാരം ഹൃദയരാഗങ്ങൾ. എനിക്ക് നോവൽ എന്ന ചിത്രത്തിലെ ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? ഈ സന്ദേശം വായിച്ചിരിക്കുന്നത് ഷാജു മടത്തുംപടി എന്ന ശ്രോതാവാണ്. യേശുദാസ് പാടിയ ഗാനമാണ്, കേട്ടുള്ളൂ.

ഇപ്പോൾ കേട്ട ഗാനം നോവൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയതുമാണ്. ഇനി അടുത്ത സന്ദേശം സരോജ പുത്തൻകുരിശിൻ്റേതാണ്. നമസ്കാരം, ദേവികുളം കുറച്ച് ദിവസമായി പാട്ടൊന്നും ചോദിക്കാറില്ല. ഇണ എന്ന ചിത്രത്തിലെ പൂ വിരിഞ്ഞില്ല പൂവിൽ തേനുറഞ്ഞില്ല എന്ന ഗാനം തരുമോ? സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഗാനം കേൾപ്പിക്കാം.

ഇനി ഇസാ ചേരാനല്ലു എന്ന ശ്രോതാവിൻ്റെ സന്ദേശമാണ്. അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ സാമഗാന സാരമേ ഇടറി വീണുറങ്ങിയോ എന്ന ഗാനം വെച്ച് തരുമോ? ഇഷ്ടഗാനം കേട്ടോളൂ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനതാക്കളെ, സ്മൃതി നിലാവ് പഴയകാല മലയാള ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ആദ്യം യവനിക എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം, യേശുദാസ് പാടിയത്.

0: ഇനി യേശുദാസിനോടൊപ്പം ചിത്രം പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉദയം പടിഞ്ഞാറ്.
1: തകിട തകതാം തകിട തകതിമിടപ്പുരതാരേ തകിട തകതാം തകിട തക

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:15 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.